കാട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു മുളം തണ്ട് ശില്പിയുടെ ചെത്തി മിനുക്കലുകളും വേദനകളും സഹിച്ച ശേഷമാണ് കേൾവിക്കാരുടെ മനം കവരുന്ന മനോഹരമായ പുല്ലാങ്കുഴലായി മാറിയത്. തനിക്കുണ്ടായ മുറിവുകളെ ഓർത്ത് ആദ്യം ദുഃഖിച്ചെങ്കിലും ആ കടമ്പകളാണ് തന്നിലെ യഥാർത്ഥ സംഗീതത്തെ പുറത്തു കൊണ്ടുവന്നതെന്ന് അത് തിരിച്ചറിഞ്ഞു. അതുപോലെ ജീവിതത്തിൽ നാം നേരിടുന്ന കഠിനമായ പരീക്ഷണങ്ങളും വേദനാജനകമായ നിമിഷങ്ങളുമാണ് നമ്മെ കൂടുതൽ മൂല്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 8, കൊല്ലവർഷം 1202, കന്നി 22, വ്യാഴാഴ്ച. ഇന്ന് ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഭാരതത്തിന്റെ ആകാശ സീമകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന പ്രതിരോധ വിഭാഗമാണ് ഇന്ത്യൻ എയർഫോഴ്സ്.

0: നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
0: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
0: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.

0: ஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ഇന്ന് ഒക്ടോബർ 8 ഒരു കിടലൻ വ്യാഴാഴ്ച മോർണിംഗ് ആണല്ലേ. ഇന്നത്തെ ദിവസം സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. മാണിക്കൻ, കാർത്തുമ്പി, ശ്രീകൃഷ്ണൻ, അപ്പക്കാള, യശോദാമ, ഗിഞ്ചിമൂട്, ഗാന്ധാരി, ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരുകൾ ഇങ്ങനെയായിരുന്നു. മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്ത പേരുകളായിരുന്നു ഇവയെല്ലാം. ഉപകഥാപാത്രങ്ങളുടെ പേരുകളും വ്യത്യസ്തമല്ലായിരുന്നു കേട്ടോ. കുയിലി, കണ്ണയ്യൻ, ചിന്നു, കാർത്തു, ചാക്കുട്ടി, തിമ്മയ്യൻ, മല്ലിക്കെട്ട്, അങ്ങനെ പോകുന്നു അത്. കേൾക്കുന്നവർക്കൊരു മുത്തശ്ശി കഥയിലോ അല്ലെങ്കിൽ സാരോപദേശ കഥയിലോ കഥാപാത്രങ്ങളുടെ പേരുകൾ പോലെ തോന്നിച്ചു ഇവയെല്ലാം. ഈ പേരുകളെ പോലെ കൗതുകം ഉണർത്തുന്നതായിരുന്നു കഥയുടെ ആഖ്യാനവും അതിനുപയോഗപ്പെടുത്തിയിട്ടുള്ള ഭൂമികയും. പറഞ്ഞു വരുന്നത്, നമ്മുടെ മാണിക്കിന്റെയും കാർത്തുമ്പിയുടെയും കഥ കേട്ടു തുടങ്ങിയിട്ട് 32 വർഷം പൂർത്തിയായിട്ടുള്ള ഈ ഒരു സമയത്ത് മലയാളത്തിലെ എക്കാലത്തെ മികച്ച എവർഗ്രീൻ ഹിറ്റ് സിനിമയായിട്ടുള്ള ഇത് ഇന്ന് റീ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. റീ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. 1994 May 13 റിലീസ് ചെയ്തിട്ടുള്ള തേൻമാവിൻ കൊമ്പത്തെ 250 ദിവസമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു വർഷം കമ്മീഷണറിനൊപ്പം ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിട്ട് ഈ ഒരു തേന്മാവിൻ കൊമ്പത്ത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1994 മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ഈ ഒരു സിനിമയ്ക്കായിരുന്നു. മലയാളത്തിലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ മുൻപന്തിയിലാണ് തേന്മാവിൻ കൊമ്പത്തിൻ്റെ സ്ഥാനം എന്ന് തന്നെ പറയാം. ആൻഡ് അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള തമാശകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു കിടലൻ കോംബോ ആയിരുന്നു ലാലേട്ടൻ പ്രിയദർശൻ കോംബോ. അല്ലെ, കേവലം ഒരു പ്രണയകഥയ്ക്കപ്പുറം കെ.വി. ആനന്ദിന്റെ ഫ്രെയിമുകളും ബേണി ഇഗ്നീഷ്യസിന്റെ മനോഹരമായിട്ടുള്ള സംഗീതവും SP വെങ്കടേഷിന്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ള ഒരു വശ്യതയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാല്. മാത്രമല്ല നമ്മുടെ നെടുമുടി വേണു, KPC ലളിത, സുകുമാരി, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, ശ്രീനിവാസൻ, കുതിരവട്ടം പപ്പു തുടങ്ങിയിട്ടുള്ള നമ്മോടൊപ്പം ഇല്ലാത്ത മലയാളത്തിന്റെ മികച്ച കലാകാരന്മാർ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിലെത്തുന്ന വൈകാരികതയിലേക്ക് കൂടിയാണ് നമ്മൾ ഈ ഒരു സിനിമ കാണുക. അപ്പൊ എന്തായാലും 32 വർഷങ്ങൾക്ക് ശേഷം അത്യാധുനിക 4K ദൃശ്യ മികവിലും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം എത്തുന്ന ഈ ഒരു സിനിമ, ശബ്ദ സംവിധാനത്തിലും എത്തുന്ന ഈ ഒരു സിനിമ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാണ്ട് പോയി കാണുക കേട്ടോ. പ്രത്യേകിച്ച് അന്ന് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ മാണിക്കിന്റെയും കാർത്തുമ്പിയുടെയും പ്രണയം ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ്. സോ എല്ലാവരും സിനിമ കണ്ട് അടിച്ചു പൊളിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും തേൻമാവിൻ കൊമ്പത്തിലെ തന്നെ എക്കാലത്തെ മികച്ച സൂപ്പർഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടായിട്ടുള്ള കറുത്ത പെണ്ണെ എന്ന പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് RJ അനാമിക.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഡാഡി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ ഒക്ടോബർ 8 തന്നെ ഈ ഒരു ദിവസമായിട്ട് സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അതായത് 1932 ഒക്ടോബർ 8 നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യലായിട്ട് രൂപീകൃതമാകുന്നത്. അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നതുകൊണ്ട് തന്നെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായിരുന്നു ഇതിന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് 1950 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതിന് ശേഷമാണ് ആ റോയൽ എന്ന പേര് മാറ്റി ഇന്ത്യൻ എയർഫോഴ്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു തുടക്കത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. മഴയായാലും വെയിലായാലും കൊടും മഞ്ഞായാലും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളെ കാക്കാനായിട്ട് നമ്മുടെ സുരക്ഷ ഒരുക്കാനായിട്ട് രാവും പകലും ഉണർന്നിരിക്കുന്ന കുറച്ച് റിയൽ ലൈഫ് ഹീറോസ് ഉണ്ട് നമ്മുടെ എയർഫോഴ്സിൽ. അവരുടെ ഡെഡിക്കേഷനും ധൈര്യവും ത്യാഗവും ഒക്കെ ഓർക്കാനായിട്ടും കൂടിയിട്ടാണ് ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ രാജ്യത്ത് യുദ്ധങ്ങൾ വരുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഏറ്റവും ആദ്യം ഓടിയെത്തിയ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സിനും ഹാപ്പി ഇന്ത്യൻ എയർഫോഴ്സ് ഡേ.

0: പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026 പ്രമേയം. ടെലികമ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57th GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിലിന്ന്. 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചുവെന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 April 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർകണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. October 2 വരെ 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ September 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് ആരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ D. Sajith Babu. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94th വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജീയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരം ശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമസേന യുദ്ധ സജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതികൾ സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധക്കളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
0: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ട് വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. മെച്ചപ്പെട്ട പോഷണവും പ്രാരംഭ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിന് അംഗൻവാടി കേന്ദ്രങ്ങളെ പുനഃക്രമീകരിക്കുക, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിയിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് യാത്രക്കാർക്കായിട്ട് പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യാത്രാ ബോട്ടുകളിലും വിനോദസഞ്ചാര ബോട്ടുകളിലും ഇനി മുതൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരുക്കുന്നത് കേട്ടോ. പുതിയ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ആധുനിക ടിക്കറ്റ് മെഷീനുകൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനം 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാനായിട്ടാണ് നമ്മുടെ ജലഗതാഗത വകുപ്പിന്റെ ശ്രമം എന്ന് പറയുന്നത്. ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി KSRTC ബസ്സുകളിലെ ഇതുപോലെ UPI, ATM കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് ടിക്കറ്റ് മെഷീനിൽ നിന്ന് എളുപ്പത്തിൽ പണമടയ്ക്കാനായിട്ടും സാധിക്കും. ഇതുകൂടാതെ പുതിയ മൊബൈൽ ആപ്പിലൂടെ ബോട്ട് എവിടെയെത്തിയെന്ന് യാത്രക്കാർക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടും അതനുസരിച്ച് സ്വന്തം യാത്രകളെ ചിട്ടപ്പെടുത്താനായിട്ടും സാധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ യാത്രാ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഒരുക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ബോട്ടുകളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റ് ആയിരിക്കുകയാണ്. വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി പ്രേമലു.

0: Mojo.
1: Welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഡി സി എ ടാലി കോഴ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് ഡി സി എ കോഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, അതായത് ടാലി, ടോട്ടൽ സ്റ്റേഷൻ, ഓട്ടോ കാർഡ്, ഗാർമെന്റ്സ് മേക്കിംഗ് ആൻഡ് അപ്പാരൽ ഡിസൈനിങ്, ഇലക്ട്രിക്കൽ വയർമാൻ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 8075289889. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8075289889.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Buttons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road Private Bus Stand-ine sameepam Pulaman Kottarakara. Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Morning, Bojo.
4: റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറ്റീഷ്യൻ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഒക്ടോബർ 17 വൈകിട്ട് 4 വരെ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് www.rcctvm.gov.in. അപ്പോൾ ഡയറ്റീഷ്യൻ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 17. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് മയക്കാം. ടു ദ നമ്പർ 9526490906. 9526690909. ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി യൂത്ത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: Pattens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Madhavidakkalavuka evarudeyum valiya swapnam aa swapnathilekkulla vishwasaneeyamaya valigaattiyaanu Neovita Fertility Center aadhunika IVF ulpadeyulla noodana fertility chikitsakalum parijayasambannaraya vidakkarude vyaktigatha paricharanavum pratheekshayude thudakkam Neovita Fertility Center Ayathil Junction Kollam
2: oru career veru swapnamalla General Duty Assistant and Hospital Administration നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

പാട്ടും എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവുന്നൂരിൽ നിന്നും മുഹമ്മദിക്കയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം അതിമനോഹരമാണ്, ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം തെറ്റുകുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ സ്വഭാവവും നന്മയും തിന്മയും. നല്ലത് നോക്കിയാൽ നല്ലതേ കാണൂ, കുറ്റങ്ങൾ നോക്കിയാൽ കുറ്റങ്ങൾ മാത്രമേ കാണൂ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്ക ഈ ഒരു മനോഹരമായിട്ടുള്ള മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏട്ടനാണ്, ഫ്രം അയനിക്കോട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെയല്ല, വ്യക്തികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു അരിമണി ഉറുമ്പിന് അത്രയും ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് സുലേഷ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റ് ആണല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നങ്ങൾ അവർക്ക് ഏറ്റവും വലുതാണ് എന്ന് തന്നെ പറയാം. എന്തായാലും മെസ്സേജ് അയച്ച സുലേഷ് ഏട്ടനും വടക്കേ വാവന്നൂരുള്ള മുഹമ്മദിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ, ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനോട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ടുകളും അതുപോലെ തന്നെ വിഷസും ഒക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ് സർ. വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047429419. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് മയക്കാം ടു ദ നമ്പർ 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യെസ്, എങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഹലോ ആസ്ട്രിയ FM ജ്യേഷ്ഠ ടീച്ചർ, എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 31st വെഡിങ് ആനിവേഴ്സറി ആണ് സജീവ് ആൻഡ് ജയശ്രീ. ഞങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും തരണം, എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയശ്രീ ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ജയശ്രീ ടീച്ചറുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ ജയശ്രീ ടീച്ചറിൻ്റെയും ഹസ്ബൻഡ് സജീവ് ചേട്ടൻ്റെയും, സ്നേഹനിധി ആയിട്ടുള്ള ഹസ്ബൻഡ് സജീവ് ചേട്ടൻ്റെയും 31st വെഡിങ് ആനിവേഴ്സറിയാണ്. രണ്ടു പേർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി സന്തോഷത്തോടുകൂടി ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ചറും കൂടി, ഒരു ക്യൂട്ട് ആയിട്ടുള്ള പിക്ചറും കൂടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ജയശ്രീ ടീച്ചർക്കും സജീവ് ചേട്ടനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് എൻ്റെയും ആശ്രിയ FM 90 പേരിലും അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനക്കാണ് ഫ്രം നേപ്പാൾ. ഹായ്, വെരി ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, സുഖമാണോ? ആപ്കാ ദിൻ സുബ് രഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനക് സുഖമായിട്ടിരിക്കുക. അപ്പൊ തിരിച്ചും ജനക്കിനും നല്ലൊരു അട്ടിപ്പൊളി ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, സുഖമാണോ? എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും FM-ലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു ഗുഡ് ഡേ പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുശ്രീയാണ്. അപ്പോൾ അനുശ്രീക്കും അനുശ്രീയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അട്ടിപ്പൊളി ദിവസമായിരിക്കട്ടെ. കൂടാതെ നമ്മുടെ ആശ്രയ FM 90 എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു കിടിലൻ വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച അനുശ്രീക്കും അതുപോലെ തന്നെ ജനക്കിനും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സജീവ് ചേട്ടനും ജയശ്രീ ടീച്ചർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ വിഷസൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-49090.

FM90 ഭൂമിയുടെ അതിരുകൾക്കപ്പുറം ഭാരതത്തിന്റെ നീലാകാശത്തിന് സുരക്ഷയൊരുക്കുന്ന അദൃശ്യമായ ഉരുക്ക് കവചം. ഏതു കൊടുങ്കാറ്റിലും പതരാതെ രാജ്യത്തിന്റെ കാവലിനായി മേഘപാളികൾക്കിടയിലൂടെ ചിറക് വിരിക്കുന്ന ധീരതയുടെ നേർരൂപങ്ങൾ. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം.

0: Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 1 ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക. ഗുഡ് മോർണിംഗ് ശശികല ചേച്ചി. ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മെ തളർത്തും, ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. ശുഭദിനം, നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി ഒരു മനോഹരമായിട്ടുള്ള മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ്. നമസ്കാരം ആശ്രിയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ നേരുന്നു. ശുഭദിനം. നമ്മെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഈ പുലരിയിൽ നമുക്ക് കഴിയട്ടെ. അഹങ്കാരമില്ലാത്ത സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. കൂടാതെ രാംജു ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അനൂജയ്ക്കും അനാമികയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാംജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് മണികണ്ഠൻ ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബിരുദം ഒരു കടലാസ് മാത്രമാണ്, ശരിയായ വിദ്യാഭ്യാസം കാണേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആയിരിക്കണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പിക്ചർ മെസ്സേജ് ആണ് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഞാൻ അജിത വാളകം. എന്റെ മകൻ അജീഷ് ഇന്ന് സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകുകയാണ്. എന്റെ മകനും കൂട്ടുകാർക്കും അധ്യാപകർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമുക്ക് അജിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അജിത ചേച്ചിയുടെ മകൻ അജീഷ് ഇന്ന് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോവാണ്. അപ്പോൾ നമ്മുടെ അജീഷിനും കൂട്ടുകാർക്കും അധ്യാപകർക്കും ഹാപ്പി ജേണി ആശംസിക്കുകയാണ്. അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ അടിച്ചു പൊളിക്കാട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ അജിത ചേച്ചിക്കും മണികണ്ഠൻ ചേട്ടനും രാംജു ചേട്ടനും തങ്കമ്മന് ടീച്ചർക്കും അതുപോലെ തന്നെ ശശികല ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു അടിപൊളി കിടിലൻ വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ജീൻസ്.

0: ശാസ്ത്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, എംസി റോഡ്, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
6: Maathapithakkalavuka evarudeyum valiya swapnam, aa swapnathilekkulla vishwasaneeyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulppadeyulla noothana fertility chikitsa പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കുട്ടികൾ എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് ഇന്ന് നാം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓരോ വർഷവും കോടിക്കണക്കിന് കുട്ടികളാണ് ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് പല വിധത്തിലുള്ള അതിക്രമങ്ങൾക്കിരയാകാറുള്ളത്. ഈ ഒരു പ്രശ്നത്തിന് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനായിട്ടും കുറ്റവാളികളെ അതിവേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ നമ്മുടെ കേരള പോലീസിന്റെ സൈബർ വിഭാഗം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിജിറ്റൽ തെളിവുകൾ വേഗത്തിൽ പരിശോധിക്കാനായിട്ടും നിർണായകമായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടെത്താനായിട്ടും അന്വേഷണം കൂടുതൽ കൃത്യതയോടെ വേഗത്തിലാക്കാനായിട്ടും ഈ ഒരു സാങ്കേതിക വിദ്യ ഉദ്യോഗസ്ഥരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് ആയിട്ടുള്ള കൊക്കൂണിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു ക്യാമ്പിൽ 70 ഐ ടി വിദഗ്ധർ ചേർന്നിട്ടാണ് ഈ ഒരു AI ടൂൾ തയ്യാറാക്കുന്നത് കേട്ടോ. കേസ് അന്വേഷണങ്ങളിൽ സംസ്ഥാന അതിർത്തികൾ തടസ്സമാകാതിരിക്കാനായിട്ട് ഇന്റർപോളിന്റെ അന്താരാഷ്ട്ര ഡേറ്റാബേസുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനവും ഇതിനൊപ്പം ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറയ്ക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ളതും ഭയരഹിതമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ലോകം സമ്മാനിക്കാനായിട്ട് ഈ ഒരു സംവിധാനത്തിന് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 23 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பும் நாடார்க்கும்.
1: ஜெட்டா, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: അതെ, റെഡി ആയില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഭൂമിയുടെ അതിരുകൾക്കപ്പുറം ഭാരതത്തിന്റെ നീലാകാശത്തിന് സുരക്ഷയൊരുക്കുന്ന അദൃശ്യമായ ഉരുക്കു കവചം. ഏതു കൊടുങ്കാറ്റിലും പതരാതെ രാജ്യത്തിന്റെ കാവലിനായി മേഘപ്പാളികൾക്കിടയിലൂടെ ചിറക് വിരിക്കുന്ന ധീരതയുടെ നേർരൂപങ്ങൾ. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. Once again, welcome back to Morning Mojo with me, RJ അനാമിക. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന നിയമസഭ ലോക്സഭ ഇലക്ഷനിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്നതാണ്. ഇതിനായിട്ട് ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകളെ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ എളുപ്പത്തിനായിട്ട് മുൻപ് നൽകേണ്ടിയിരുന്ന അധിക ഡിക്ലറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ ഫോം 6 ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും പ്രായവും മേൽവിലാസവും പ്രൂവ് ചെയ്യാനായിട്ട് അംഗീകൃതമായിട്ടുള്ള 12 ഡോക്യുമെന്റ്സിൽ ഏതെങ്കിലും ഒന്ന് നൽകേണ്ടതുണ്ട്. എന്നാൽ തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കാർഡാണ് നൽകുന്നതെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റൊരു ഡോക്യുമെന്റ് കൂടി നൽകാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ വോട്ടർ പട്ടികയിൽ ഇടം നേടാത്ത അർഹരായിട്ടുള്ള എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കുകയാണ്. ഫെജോ പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 ആയിരിക്കാണ്. ഇന്നത്തെ നമ്മുടെ 3 ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണെന്നല്ലേ. യെസ്, ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്ന റിയൽ ലൈഫ് ഹീറോസിനെ കുറിച്ച് ഓർക്കാനായിട്ടും ആദരിക്കാനുമുള്ള ഒരു ദിവസമാണ് ഇന്ന്. വെറും ഒരു ജോലി എന്നതിലുപരി സ്വന്തം ജീവൻ പണയം ചെയ്ത് പ്രതിസന്ധിയിലും നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് പറന്നെത്തുന്ന ആ ധീര ജവാന്മാർക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ഇന്ത്യൻ എയർഫോഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

ഒപ്പം 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രേലിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആസ്ട്രേലിയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രേലിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പം നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരകിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: പേര് എന്റെ പേര് ഇലിയാസ്.
0: എന്താണ്?
1: ഇലിയാസ്.
0: ഇലിയാസ് ഒരു വ്യത്യസ്ത പേരാണല്ലോ. വീട് എവിടെയാണ്?
1: വീട് എന്റെ വീട് പാലക്കാട്.
0: പാലക്കാടാണ്? പാലക്കാട് എവിടെയാ?
1: കൊടുവേര്.
0: ഓക്കെ, ശരി. അപ്പൊ ഇവിടെ എന്താ പരിപാടി?
1: ഇവിടെ ഞാൻ ഡ്രൈവറാണ്. ലോഡ് കൊണ്ടുവന്നിരിക്കുന്നു.
0: ലോഡ് കൊണ്ടുവന്നതാണ്?
1: അതെ,
0: ഡ്രൈവറാണ്.
1: ആ, ഡ്രൈവറാണ്.
0: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ?
1: എന്റെ ഭാര്യ, ഒരു കുട്ടിയുണ്ട്.
0: ശരി, കുട്ടിയെ എന്താ ചെയ്യുന്നത്?
1: കുട്ടി നാലിൽ പഠിക്കുന്നു.
0: നാലിൽ പഠിക്കുകയാണ്. മലയാളി അല്ലേ?
1: മലയാളിയല്ല, തമിഴ്നാടാണ്.
0: തമിഴാണ്? ഓക്കെ, ശരി ശരി. അപ്പം തമിഴ്നാട് പാലക്കാട് ബോർഡർ വല്ലതാണോ?
1: തമിഴ്നാട് ബോർഡറാണ്.
0: തമിഴ്നാട്
1: ബോർഡറാണ്.
0: ഓക്കെ, ശരി. അപ്പം മലയാളം നന്നായിട്ട്
1: അറിയാം?
0: അത്യാവശ്യം അറിയാം അല്ലേ?
1: ഓ, അത്യാവശ്യം അറിയാം.
0: ഓക്കെ, ശരി. അപ്പൊ എത്ര നാട് വളയം പിടിക്കുന്നുണ്ട്?
1: നാണുക്കുക വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 25 കൊല്ലമായി.
0: 25 വർഷമായി. ഓക്കെ, ശരി, അടിപൊളി. അപ്പൊ എന്തുകൊണ്ടാ ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്തത്?
1: ചൂസ് ചെയ്ത് പറഞ്ഞാൽ ഒരു ആഗ്രഹം കൊണ്ടാണോ?
0: അത്രേ ഉള്ളൂ.
1: പത്തിലൊന്ന് നമ്മൾ ഇങ്ങനെ വളയം പിടിക്കുന്ന ഒരു ആഗ്രഹമാണ്. പഠിത്തം കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് തൊട്ട വീട്ടിലെ തന്നെ ഒരു വണ്ടി എടുത്തു. അതിലെങ്ങനെ പോയി പോയി അങ്ങനെ ആഗ്രഹമായി, ഇങ്ങനെ വളയം പിടിക്കാൻ തുടങ്ങി. 10-25 വർഷമായി.
0: 25 വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെ യാത്രകൾ ചെയ്തോണ്ടിരിക്കണം അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോഴേ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം എപ്പോഴും കേരളത്തിൽ തന്നെ ആയിരിക്കും അല്ലേ?
1: കേരളത്തിലെ തന്നെ ആയിരിക്കും. ശരിക്കും താമസമൊക്കെ കേരളത്തിലെ തന്നെ.
0: കേരളത്തിൽ തന്നെയാണ്?
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും നമ്മളെങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരകിലെത്തി പാലക്കാട് സ്വദേശിയായ ഇലിയാസ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരും ഇങ്ങനെ പോകേണ്ടാക്കി പോളിസണിങ് ആസ്ട്രോ ഐ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Unastraya FM 90, Nadinuppum, Natar Kuppum. Yes, so we are going to the railway station, we are going to the Palakkad Swadeshi, the driver, Ilyas Chetnod, and we are going to talk about Chetnod. So, Chetnod, now we are going to talk about this driving field. So, we are going to talk about this experience in life. We are going to talk about this experience in life. What
1: is the name of Urabagadam? I am going to talk about Urabagadam. ഒരു ടൂ വീലർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവര് കയ്യും കാണിച്ചിട്ടില്ല, ഇൻഡിക്കേറ്റർ ഇട്ടിടാണ് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഓപ്പോസിറ്റിലെ വന്ന ഒരു ലോറി അവരെ ഇടിച്ച് സ്പാട്ടിൽ തന്നെ അവർ മരണപ്പെട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളിങ്ങനെ

0: സ്പീഡുകളൊക്കെ കമ്മിയാക്കാൻ തുടങ്ങി. കാരണം എന്താണ് കേട്ടാ, നമ്മളുടെ സ്പീഡ് മാക്സിമം ഒരു 50-60 ഉള്ളിൽ തന്നെ കാണും, അതിന്റെ കൂടുതലൊന്നും ഞങ്ങൾ പോകാറില്ല. കാരണം എന്താണ് കേട്ടാ, ഇപ്പൊ നാക്കേറ്റിരിക്കുന്ന ലോഡ് വന്ന് ലിക്കറാണ്, ഈ ലിക്കറാണ് കിടക്കുന്നത്. ഈ ലിക്കർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഡ്രൈവറും ഓണർ മുതലായിമാരാണ് ഉത്തരവാദി. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി സ്പീഡുകളൊക്കെ കമ്മിയാക്കാൻ തുടങ്ങി.
1: ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റോഡിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ആക്സിഡന്റ്സ് ആണ്, പലപ്പോഴും ശ്രദ്ധയില്ലായ്മ, അതുപോലെ തന്നെ അമിതമായ സ്പീഡ്, അതൊക്കെയാണ് പലപ്പോഴും ഈ ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും ഇന്നത്തെ ഡ്രൈവേഴ്സിനോട് ചേട്ടൻ എന്താ പറയാനുള്ളത്?
0: എനിക്ക് ഡ്രൈവറോട് പറയാനൊന്നുമില്ല. ഇപ്പൊ ഡ്രൈവർമാർ മാക്സിമം കല്ല് കുടിച്ചിട്ടും കഞ്ചാവ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണ്. കാരണം എന്നിട്ട് മിക്കവാറും ഇവിടെ വണ്ടി ഡ്രൈവിംഗ് ചെയ്ത ആൾക്കാരൊക്കെ ഇൻഡിക്കേറ്റർ ഇടുന്നില്ല. അവര് എങ്ങനെ പോകണ്ടോ അവരുടെ പോക്കളെ തന്നെ പോവുക.
1: നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലോട്ട് പോകുന്നതല്ല റോഡിലല്ലേ
0: പോകണം, അതാണ് സംഭവം. ഇപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഉറക്കം വന്നാലും ഇട്ടിട്ട് കിടക്കുക വലിയ ഉറക്കം വന്ന പരമാവധി വണ്ടി നിർത്തി കിടക്കാൻ നോക്കുക. അതിന്റെ പുറമെ നമ്മൾ ഉറക്കം വന്നിട്ട് വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ നമ്മൾ വളയം കൈവിട്ടു പോകും. നമ്മൾ ഉറക്കം വരണത് മദ്യപാനത്തെയും കാട്ടിലും പ്രശ്നമാണത്. മദ്യപാനം വരണം കൈയും കാലും ഇത്തിരി വിറച്ചലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി ഓടുന്നത് നല്ലത്.
1: യാത്രകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമാണ് ഉറക്കം വരും. അപ്പൊ ചെയ്യേണ്ടത് തുടർന്ന് വണ്ടി ഓടിക്കുകയല്ല, വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സൈഡിൽ ഒതുക്കി നന്നായിട്ട് ഉറങ്ങിയ ശേഷം മാത്രം വണ്ടി എടുക്കുക അല്ലേ.
0: അത് മാത്രമല്ല, നമ്മൾ കിടക്കുന്നത് നമ്മൾക്ക് സുരക്ഷ വേണം തീർച്ചയായിട്ടും. നമുക്ക് കാരണം എന്താണ് കേട്ടാ, ഇപ്പൊ ഒരു ഭാഗത്ത് ഉറക്കം വന്നു കൊണ്ട് കിടക്കുന്നതല്ല, അത് ചിലപ്പോ വളവായിരിക്കുക, ചിലപ്പോ അത് അപകടം സ്ഥലമായിരിക്കുക. അപ്പോ സ്ഥലങ്ങൾ നോക്കുക, നമ്മളുടെ വണ്ടിന്റെ കാര്യങ്ങൾ സേഫ്റ്റി നോക്കുക, നമ്മളുടെ സേഫ്റ്റി നോക്കി കിടക്കുക.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ 25 വർഷമായിട്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു വളയം പിടിച്ച് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് പാലക്കാട് സ്വദേശിയായ ഇലിയാസ് ചേട്ടനെയാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഉണാശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്നാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു കാറിൽ ഒരു ചേട്ടൻ ഇപ്പൊ ഉണ്ട്. ഒന്ന് പരിചയപ്പെടാം ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: രഞ്ജിത്ത്.
0: രഞ്ജിത്ത് എടാ, വീട്ടടുത്തിനാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: കുട്ടി, അമ്മ, അച്ഛൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ ജീവിതം ടോട്ടലി എങ്ങനെ നോക്കി കാണുന്നത്? ഹാപ്പിയാണോ?
1: ഹാപ്പിയാണ്, ജീവിതം ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പം എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റ് ആയിട്ട്
0: തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു.
0: അടിപൊളിയാണ്. ഓക്കെ, അപ്പോഴേ ഇവിടെ എന്താ പരിപാടി?
1: ഇപ്പം അവിടെ അവിടുത്തെ ഡോക്ടറെ കൊണ്ട് ക്ഷേത്രത്തിൽ വന്നേ.
0: ഓക്കെ, ഡോക്ടറായിട്ട് ക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പം വെയിറ്റ് നിൽക്കാണല്ലേ?
1: വെയിറ്റ് നിൽക്കാണ്.
0: ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജോലിയൊക്കെ തെരഞ്ഞെടുത്തത്?
1: അത് പഠിച്ചതാണ്, 5 വർഷം കോഴ്സ് പഠിച്ച് പാസ്സായി അങ്ങനെ വന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്?
1: ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ശരി, അപ്പോൾ ഈ തെറാപ്പി എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ആണോ അതോ?
1: ഫിസിയോതെറാപ്പി.
0: ഫിസിയോതെറാപ്പി ആണ്. ഈ ഫിസിയോതെറാപ്പിയും മസാജിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറയുക. കാരണം ആൾക്കാരൊക്കെ കരുതും ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഈ മസാജിങ് എന്ന് പറയാറുണ്ട്. ശരിയാണോ?
1: അത് രണ്ടും വേറെ വ്യത്യാസമാണ്.
0: ഓക്കെ, ശരി ശരി. ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മുടെ രഞ്ജിത്തേട്ടന്റെ?
1: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു പോവുക.
0: അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്ന അത്രേ ഉള്ളു അല്ലേ?
1: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
0: എല്ലാവരെയും പോലെ തന്നെ?
1: എല്ലാവരെയും പോലെ തന്നെ.
0: നടക്കുന്നുണ്ടോ?
1: അതൊക്കെ നടക്കുന്നുണ്ട്.
0: ഒരുവിധം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലേ?
1: കല്യാണം കഴിക്കാത്തതുകൊണ്ട് എല്ലാവരോടും പോകുന്നുണ്ട്.
0: കല്യാണം കഴിക്കാത്തതുകൊണ്ട് നന്നായിട്ട് പോകുന്നുള്ളൂ, അതൊരു വലിയ ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ വിവാഹ വിരോധിയാണോ?
1: അല്ല, വിവാഹേതരൊന്നും ആയില്ല.
0: കേട്ടോണ്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ രഞ്ജിത്തേട്ടൻ ഇവിടെ ഇങ്ങനെ റെഡി ടു മിംഗിൾ നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നന്നായിട്ട് ഉടനെ തന്നെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ ചേട്ടാ. ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ രഞ്ജിത്തേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസ് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ബൈക്കിൽ ഒരു ചേട്ടനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: സുജിത്ത്.
0: സുജിത്ത് ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്ത് തന്നെ.
0: എവിടെയാണത്?
1: ഞാൻ 1 കിലോമീറ്റർ.
0: 1 കിലോമീറ്റർ ഉള്ളു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ചേട്ടാ?
1: വീട്ടിൽ അച്ഛൻ അമ്മ
0: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു,
1: സന്തോഷമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ അതുപോലെ മുൻപോട്ടും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകാൻ സാധിക്കട്ടെ. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഒരു കളക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തു.
0: മനസ്സിലായില്ല.
1: കളക്ഷൻ
0: എന്താ വർക്ക് ആണത്?
1: മൈക്രോഫിനാൻസിന്റെ.
0: മൈക്രോഫിനാൻസിന് വർക്ക് ആണ്. അപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ ചൂസ് ചെയ്ത്? ജോബ് സെക്ടർ ആയിട്ട്?
1: അല്ല, എനിക്ക് കിട്ടിയത് തന്നെ.
0: കിട്ടിയ ജോലി നമ്മൾ മുന്നോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക.
1: ഓക്കെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
0: ഓക്കെ, ശരി. അപ്പം ഒരു കാര്യം ചോട്ടെ, ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മുടെ സുജിത്തേട്ടന്റെ?
1: ഇങ്ങനെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകണം.
0: പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. തട്ടി മുട്ടി അങ്ങ് പോവാം.
1: അതെ, അത്രേ ഉള്ളൂ.
0: ഇപ്പൊ പോകാനല്ലേ പോകണം അല്ലേ?
1: അതെ, ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ
0: ഇതേ രീതി പോയാൽ മതി. കുറച്ചുകൂടെ ഹൈ ലെവൽ വേണ്ട.
1: വേണ്ട, ഇത് തന്നെ മതി.
0: അങ്ങനെ ഒന്നുമില്ല,
1: സ്വസ്ഥം സമാധാനം.
0: നമുക്ക് സമാധാനമാണ് ഏറ്റവും വലുത്. അപ്പൊ സമാധാനമായിട്ട് പോയാൽ മതി. അപ്പൊ മുമ്പോട്ട് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ,
0: ഇന്ന് പരിചയപ്പെട്ടതിൽ എനിക്ക് സന്തോഷം. ഹാപ്പി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരകളെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ രഞ്ജിത് ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Honastraya, FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരകിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ബൈക്കിൽ ഒരു ചേട്ടനെ ഇരിക്കുകയാണ്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: സതീഷ് എന്നാണ് പേര്.
0: സതീഷ് ചേട്ടാ, വീട് എടുത്തിനെയാണോ?
1: വീട് ഇവിടെ നിന്നൊരു 3 kilometer തൃക്കണ്ണമംഗലം.
0: തൃക്കണ്ണമംഗലാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, രണ്ട് സഹോദരിമാര്.
0: ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: സന്തോഷം.
0: സിസ്റ്റേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്?
1: സിസ്റ്റേഴ്സ് രണ്ടുപേരും വിവാഹം കഴിച്ചു. അവരവരുടെ
0: വീടുകളിലാണ്. അപ്പോൾ ചേട്ടൻ എന്താ പരിപാടി?
1: ഞാൻ ലാബ് എക്യുപ്മെന്റ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്.
0: ലാബ് എക്യുപ്മെന്റ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: നല്ല രീതിയിൽ പോകുന്നു.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: വിവാഹം കഴിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല.
0: കഴിച്ചിട്ടില്ല?
1: ഇല്ല ഇല്ല.
0: റെഡി ടു മിംഗിൾ ആണോ?
1: എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തീരുമാനിച്ചിട്ടില്ല. ഒന്നും
0: തീരുമാനിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല. ജോലി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ്.
0: ലൈഫിന്റെ തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചേട്ടന്റെ?
1: ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ബിസിനസ് ഒന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഈ പുറകിലോട്ട് ഓട്ടത്തിലുണ്ട്, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഓട്ടത്തിലാണ്.
0: മനസ്സിലായി. സ്വന്തമാണോ നോക്കുന്നല്ലേ? ഓൺ ബിസിനസ് ആണോ?
1: അതെ അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നൊരു ബിസിനസ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കിൽ ഇങ്ങനെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മറ്റു കാര്യത്തിലേക്ക് താല്പര്യപ്പെടുന്നില്ല. തൽക്കാലം നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ്
1: നോക്കൊണ്ടിരിക്കുന്നത്.
0: ഇങ്ങനെ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത്?
1: അല്ല, പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു ബിസിനസ് രംഗത്ത് ഇറങ്ങി. ഇപ്പൊ ഞാനൊരു 8 years കൊണ്ട് ഇങ്ങനെ ഫീൽഡിലുണ്ട്. നല്ല രീതിയിൽ പോകുന്നു.
0: നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഈ എല്ലാ ചെറുപ്പക്കാരും ഇപ്പോ ഈ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാറ്. കാരണം ആർക്കും ആരുടെയും കീഴിൽ ജോലിയെ വയ്യ. സ്വന്തമായിട്ട് നല്ല വരുമാനം ഏൺ ചെയ്യണം. അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണോ ചേട്ടന് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്?
1: അതെ അതെ. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് കുറച്ച് പേർക്ക് നമ്മളുടെ ജോലി കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളെ കുറച്ച് നമുക്ക് പിന്നെ 4 സ്റ്റാഫുകളുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ സമയത്തിന് നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ പോവാണെങ്കിൽ നല്ല ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
0: തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെട്ട ടൈം. കാരണം നമ്മൾ മുഖേന 4 നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ആ ഒരു കർമ്മം ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സന്തോഷം ഒന്ന് പരിചയപ്പെട്ടതിൽ മുൻപോട്ടും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരകിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് തൃക്കണ്ണമംഗൽ സ്വദേശിയായ സതീഷ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Yes, we are back on radio and with me RJ Srishant on Astraya FM 90.9 നാട്ടാർകൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ ഉണ്ടുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളിൽ ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ ഇതേ തൽക്കാലം ഇവിടുന്ന് കണ്ടിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വേണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0424-291-9070-4-2-9-1-9-0-0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-9906-6649-9090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. അതുപോലെ തന്നെ അഭിനയത്തിന്റെ തീവ്രത കൊണ്ടും കണ്ണു തുറപ്പിക്കുന്ന നിലപാടുകൾ കൊണ്ടും നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം നാനാ പട്ടേക്കർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണല്ലേ. വെള്ളിത്തിരയിൽ തീർത്ത ശക്തമായ കഥാപാത്രങ്ങൾക്കപ്പുറം വരൾച്ചയിൽ തളർന്ന മഹാരാഷ്ട്രയിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ സ്വന്തം ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച ആ വലിയ മനുഷ്യൻ ഇനി ഓർമ്മകളിൽ മാത്രമാണ്. സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം പോലെ തന്നെ മനുഷ്യത്വവും മുറുക്കി പിടിച്ച ആ പ്രിയപ്പെട്ട കലാകാരന്റെ വേർപാട് വലിയൊരു ശൂന്യത തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയായ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
5: അതെ, റെഡി ആയില്ലേ?
6: എങ്ങോട്ടാ?
5: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
6: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.
5: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: Yes, we are back on Gazit Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: നമസ്കാരം സുൽത്താന.
6: ആരാ സംസാരിക്കുന്നേ?
7: ഞാനാ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
6: പ്രസാദ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
7: സുഖമായിട്ടിരിക്കുന്നു.
6: സുഖമായിട്ട് പോവാണ്. വീട്ടിലെല്ലാവർക്കും സുഖാണോ?
7: അതെ സുൽത്താന,
6: എല്ലാവർക്കും സുഖാണല്ലേ. അപ്പൊ ഭക്ഷണം ഒക്കെ കഴിച്ചോ? അതോ കഴിക്കാനുള്ള സമയമായോ?
7: അല്ല, കഴിച്ചിട്ടൊന്ന് കോൾ ചെയ്യാന്ന് വിചാരിച്ചു.
6: ആണല്ലേ, ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
7: എനിക്ക് എങ്ങനെ നീ മറക്കുന്ന ചിത്രത്തിലെ തിരക്കാല സന്ധ്യ കുളിർ തൂക്കി നിന്ന് ആ പാട്ട്,
6: ആ പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
7: എന്റെ മോന് വേണ്ടി.
6: മകന് വേണ്ടിട്ടാ? മകന്റെ പേരെന്താണ്?
7: വിജയ്.
6: ഓക്കെ, വിജയ്ക്ക് വേണ്ടിട്ടാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് പ്രസാദ് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ശരത്കാല സന്ധ്യ എന്ന എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ശ്യാം സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ചുനക്കര രാമൻകുട്ടി സർ വരികൾ എഴുതി, നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവോഗ്രീൻ പാട്ടാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ മക്കനായിട്ടുള്ള വിജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തായാലും വിജയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽഫി ആണ്. ആൽഫി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ്, ഞാൻ ആൽഫി പുത്തൂരിൽ നിന്നാണ്. എനിക്ക് ഖലീഫ മൂവിയിലെ സോങ് അസലായവളെ വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആൽഫി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൽഫിക്ക് വേണ്ടിയിട്ട് ഖലീഫ എന്ന സിനിമയിലെ അസലായവളെ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജേക്സ് ബിജോയ് മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ മുത്തു സാർ വരികൾ എഴുതി, ശ്രീറാം ഒക്കെ ചേർന്ന് പാടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്നാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909. 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909090 9562669909. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലവണിൽ ഉള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Vilakkuravana Aljuvide Speciality
4: Pakshe Quality No Compromise Ella Veetu Sadhanangalum Orumichu
3: Alju Hypermarket Nellikunnam Alju Supermarket Payngil Antumannu Alju Vilakkuravinde Vismayam
4: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand-ന് സമീപം പുലമണ് കൊട്ടാരക്കര ആശ്രയ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെ ഉള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം, എല്ലാവർക്കും സുഖം. അവിടെ എല്ലാവർക്കും സുഖമാണോ?
1: ഇവിടെ എല്ലാവർക്കും സുഖാണ്, പ്രത്യേകിച്ച് പതാരക്കാരനും സുഖാണ്.
2: കാണുന്നില്ലല്ലോ.
1: എന്താണ്?
2: മനുഷ്യക്കുട്ടിയെ കാണുന്നില്ലല്ലോ.
1: അതെയോ? അനുശേച്ചി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിരിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണാത്തത്. തീർച്ചയായിട്ടും പറയാം. ഇവിടെ എല്ലാരും ഉണ്ട്. അതാ ഞാൻ പറ, പതാരംകാരനെ തിരക്കിയില്ലല്ലോ എന്ന് പറയാൻ വന്നതായിരുന്നു. പതാരംകാരനെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ബനാറസിലെ ഏത് പാട്ടാ കേക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രേയക്കുട്ടിയും പിള്ളേരൊക്കെ അവിടെ ഉണ്ടോ?
2: ഇവിടെ ഭയങ്കര ബഹളം, അതുകൊണ്ടേ അടുത്തുകളെ കൂടെ നോക്കുന്നോണ്ട് എല്ലാം മറക്കും മോളെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ബനാറസിലെ ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
2: ഓക്കെ,
1: എല്ലാരും തിരക്കുന്നു പറയാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ബനാറസിലെ ഏതെങ്കിലും ഒരു പാട്ട് ചേച്ചിയുടെ കുഞ്ഞിക്കിളികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കുഞ്ഞിക്കിളികൾക്ക് വേണ്ടിയിട്ട് കൂവരം കിളി പൈതല എന്ന പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, എം ജയചന്ദ്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പൊതഞ്ചേരി സർ വരികൾ എഴുതി, വിജയ് യേശുദാസ് ആൻഡ് ശ്വേതാ മോഹൻ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അത്. ബനാറസ് മൂവിയിലെ കൂവരം കിളി പൈതല എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ശാന്ത ചേച്ചിക്കും ചേച്ചിയുടെ കുഞ്ഞിക്കിളികൾക്കും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ്, ഞാൻ അനസാണ്. ചേച്ചി, എനിക്ക് ദിൽ കക്കർ ആരായ സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അനസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനസിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, സുഖൂർ എന്ന ആൽബത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അത്. നേഹ കക്കർ ആൻഡ് യാസർ ദേശായി ചേർന്ന് പാടി, രാജത് നഖ്പാൽ മ്യൂസിക് കമ്പോസ് ചെയ്തു, രണാ സുതാൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഹിന്ദി സോങ്ങുകളിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047429149 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9506490952669609. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ.
3: നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
0: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ടിബി കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: പ്രധാനമന്ത്രി മോദിജിനെ ഇസ് ബാത് കോ ബഹുത് സ്പഷ്ട റൂപ് സേ ഇംഗിത് കിയാ ബതായാ കി ടിബി മുക്ത് ഭാരത് ബനാനാ ഹൈ और इस अभियान के लिए हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो टीबी रिपोर्ट आई है उसमें भारत में टीबी का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
0: 11 55 ജില്ലകളിലാണ് ആദ്യ ഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും രണ്ട് തവണ സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
4: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 ആഗസ്റ്റ് മുതൽ ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും യുഎൻ മാനുഷികകാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. 94ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again we are back on Gazit Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491909074 0974219909090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490905266409090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. Hi Astria, I am Anwar Shahjahan. The song is Ore Piya, Hindi song dedicated to my colleague ennu parnittana Anwar Chetan message aichirikkunathu. Pakshe colleague aaraanu mathram mention cheyittilla. Appo endalum Anwar Chetinte suhurtha aayittulla colleague-inu vendite namukku endalum Ore Piya enna paattaanu nammal play cheythu kodukkan pogunnathu. Ee oru paattine patti parayanaanengil Jaydeep Saini varigal ezhuthi Salim Suleiman sir music compose cheythu. Rahat Fateh Ali Khan paadi oru ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഒരേ പിയ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും അൻവർ ചേട്ടൻ്റെ കൊളീഗിന് വേണ്ടി ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആസ്ട്രിയ എഫ് എം, എൻ്റെ പേര് വിഷ്ണു, വർക്കലയിൽ നിന്നാണ്. എനിക്ക് മായാവി സിനിമയിലെ സ്നേഹം തേനല്ല എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിഷ്ണു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിഷ്ണു ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ മായാവി എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മ സർ വരികൾ എഴുതി, അലക്സ് പോൾ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് ജി വേണുഗോപാൽ സാറും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് സ്നേഹം തേനല്ല എന്ന പാട്ട്. അപ്പോൾ എന്നാലും ഈ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഹലോ, എവിടെയാ?
4: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
6: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
6: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
6: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Aarogyapoornamaya jeevithathinu ini vishwasthamaya maattam. Kollam Edakkadulla Glorious Food Kudumbashree Unit avatharippikkunnu Glorious Multigrain Oats. 22 param dhanyangalude poshakangalumayi prameham niyanthrikkan diabetic oatsum, oppam kuttikalkkum muthirnavarkkumayi multigrain sweet oatsum.
3: Glorious Foods, enjoy glorious experience. Edakkad Kollam.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Gazette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി സംസാരിക്കാനായിട്ട്, നമ്മളുമായി ഫേവറേറ്റ് പാട്ട് ചോദിക്കാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനോ കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: ഞാൻ ദേവദർശ്.
6: ദേവദർശ്, എന്തൊക്കെയുണ്ട് വിശേഷം?
7: സുഖായിട്ടിരിക്കുകയാണല്ലേ.
6: വീട്ടിലാരൊക്കെ ഉണ്ട്?
7: അച്ഛന്, അമ്മ, അമ്മൂമ്മ, അപ്പുപ്പൻ, അനിയൻ,
6: എല്ലാരും ഉണ്ട്. അപ്പൊ ദേവദർശൻ ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നു. എന്താണ്
7: കലോത്സവം?
6: കലോത്സവത്തിന് ഒന്നും ചേർന്നില്ലേ? ഒന്നിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ?
7: അല്ല, കൈയൊക്കെ ഒടുങ്ങിയിരിക്കും.
6: കൈക്കോ? അയ്യോ, എന്തോ പറ്റി?
7: അത് മറങ്ങി വീണ്.
6: അതെയോ? ഇപ്പൊ കുഴപ്പമുണ്ടോ?
7: ആ, പൊട്ടലുണ്ട്.
6: പൊട്ടലുണ്ടല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് മരുന്നും ഭക്ഷണം ഒക്കെ കഴിച്ചിരിക്കും കേട്ടോ, റെസ്റ്റ് എടുക്ക. ഓക്കെ, അപ്പൊ ഇന്ന് ദേവദർശൻ അല്ലേ? ദേവദർശൻ ഏത് പാട്ടാ കേക്കണ്ടേ? കള്ളിപ്പൂങ്കുയിലി എന്ന പാട്ട് ദേവദർശന് ഭയങ്കര ഇഷ്ടാണോ? എനിക്കൊന്ന് പാട്ട് പാടുന്നോ? പാട്ട് പാടുന്നോ?
7: ഇല്ല
6: ഇല്ലല്ലേ. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
7: എല്ലാവർക്കും വേണ്ടിട്ട്.
6: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്.
7: ഓക്കെ,
6: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ദേവദർശ് ആണ്. ദേവദർശ് ചോദിച്ചിരിക്കുന്നത്, തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയില് ബേണി ഇഗ്നേഷ്യൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികളെഴുതി, ആൻഡ് എൻ ജി ശ്രീകുമാർ സാർ പാടിയ കള്ളിപ്പൂങ്കുയിലെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവദർശന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വീണ്ടും മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബേബിക്കുട്ടി ചേച്ചിയാണ്. ബേബിക്കുട്ടി ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ ബേബിക്കുട്ടി പുത്തൂരിൽ നിന്നാണ്. സമൂഹ മൂവി തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ബേബിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബേബിക്കുട്ടി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, സമൂഹം എന്ന സിനിമയിൽ കൈതപ്രം സർ വരികൾ എഴുതി, ജോൺസൺ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900. 0474291900. വിളിച്ച മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9562 6649090 9. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക ഐ വി എഫ് ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ടിൻഡു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: പണിയെല്ലാം കഴിഞ്ഞ്
3: റെസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടിൽ മമ്മിയുണ്ട്.
3: ഓക്കേ, മമ്മി മാത്രമേ ഉള്ളോ? ഓക്കേ, ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോ അതെല്ലേ. ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ
4: കേക്കേണ്ടേ?
3: പാട്ട് പാടുവോ? ഇല്ലല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
4: എന്റെ കൂടെ പണിയുന്ന എല്ലാവർക്കും.
3: എന്താണ്?
4: എന്റെ കൂടെ പണിയുന്ന എല്ലാവർക്കും. പിന്നെ എന്റെ മെയിൻ കോൺട്രാക്ടർ ജോയിച്ച എന്ന് പറയും.
3: ഓക്കെ, അപ്പൊ ജോയിച്ചായനും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ടിൻഡു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒപ്പം സിനിമയിലെ ചിന്നമ്മ അടി കുഞ്ഞിപ്പെണ്ണമ്മ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഫോർ മ്യൂസിക് മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് ഡോക്ടർ മധു വാസുദേവൻ സർ ലിറിക്സ് എഴുതി, ആൻഡ് എം ജി ശ്രീകുമാർ സർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതും ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജോയിച്ചായനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ടിൻഡു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടിൻഡു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ജോയിച്ചായനും പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ പനവേലിയിൽ നിന്നും രാജി. എനിക്കിന്ന് മണിച്ചേട്ടൻ്റെ ഒരു നല്ല പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് രാജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജ ചേച്ചിക്ക് വേണ്ടിയിട്ട് മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതും കൺമഷി എന്ന സിനിമയിൽ നമ്മുടെ മണിച്ചേട്ടൻ പാടി, എസ് രമേശൻ നായർ സർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളക്കിളുക്കണ എന്ന പാട്ടാണ് പ്ലേ ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909059. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണ്ണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്.

ഭൂമിയുടെ അതിരുകൾക്കപ്പുറം ഭാരതത്തിന്റെ നീലാകാശത്തിന് സുരക്ഷയൊരുക്കുന്ന അദൃശ്യമായ ഉരുക്കു കവചം. ഏതു കൊടുങ്കാറ്റിലും പതരാതെ രാജ്യത്തിന്റെ കാവലിനായി മേഘപ്പാളികൾക്കിടയിലൂടെ ചിറക് വിരിക്കുന്ന ധീരതയുടെ നേർരൂപങ്ങൾ. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Your voice, I am singing song. Soup song. Flop song.

0: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു ആണ്. അഞ്ജു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ അഞ്ജു, എനിക്ക് മിന്നൽ വള എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അഞ്ജു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഞ്ജുവിന് വേണ്ടിയിട്ട് നരുവേട്ട എന്ന സിനിമയിലെ മിന്നൽ വള എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജേക്സ് ബിജോയ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് സിത് ശ്രീരാമും അതുപോലെ തന്നെ സിതാര കൃഷ്ണകുമാരും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക, ഫേവറേറ്റ് പാട്ടുകൾ ചോദിക്കുക, റീജോയിൻ ചെയ്തോണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: అర్థమైంది అదచ్చ. టైగర్ కా హుకుమ్.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ഏതൊരു മനുഷ്യന്റെയും സിരകളിൽ രക്തം തിളയ്ക്കുന്ന, നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്, നമ്മുടെ മാതൃഭൂമി. ആകാശം പൊട്ടി പാറിപ്പറക്കുന്ന നമ്മുടെ ത്രിവർണ പതാകയ്ക്ക് കാവലായി താഴെ അതിർത്തികളിൽ മാത്രമല്ല, നമുക്ക് മുകളിലെ ആനന്ദമായ നീലാകാശത്തും കണ്ണുനട്ടിരിക്കുന്ന ഒരു കൂട്ടം കാവൽക്കാരുണ്ട്. ഭൂമിയിലെ അതിർവരമ്പുകൾക്ക് മുകളിൽ കാറ്റിനെയും മേഘങ്ങളെയും കീറി മുറിച്ചു പറക്കുന്ന ലോഹപക്ഷികളിലേറി ഭാരതത്തിൻ്റെ മാനം കാക്കുന്ന ധീരയോദ്ധാക്കൾ, സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്ന, ആകാശത്തിൻ്റെ നീലനിറം നെഞ്ചിലണിഞ്ഞവർ, ഇന്ത്യൻ വ്യോമസേന. ഇന്ന് August 8, ഇന്ത്യൻ വ്യോമസേനാ ദിനം. So welcome to the Indian Air Force Day special loudspeaker with me RG Srishant.
1: Loudspeaker.
2: Loudspeaker.
3: Arivinde aghosham.
2: Aghosham.
0: Navasparsham deeptam athava tejasode aakashathe sparshikkeyena avarude aaptavakyam varumoru vaakalla athoru ജീവവായുവാണ്. സയൻസും ടെക്നോളജിയും എത്രത്തോളം വളർന്നാലും റഡാറുകൾക്കും സൂപ്പർസോണിക് മിസൈലുകൾക്കുമപ്പുറം ആ പോർ വിമാനങ്ങൾക്ക് ജീവൻ നൽകുന്നത് അതിൻ്റെ കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റിൻ്റെ നെഞ്ചിലാളിക്കതുന്ന മായാത്ത രാജ്യസ്നേഹമാണ്. യുദ്ധമുഖത്ത് ശത്രുപാളയങ്ങളിലേക്ക് അശനിപാതമായി പെയ്തിറങ്ങാനും പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പണയം വെച്ച് സ്വന്തം ജനതയ്ക്ക് മുന്നിൽ രക്ഷകരായി പറഞ്ഞിറങ്ങാനും അവർക്ക് കഴിയും. ചരിത്രത്തിൻ്റെ താളുകളിൽ ചോര കൊണ്ടും ധീരത കൊണ്ടും അവർ എഴുതി ചേർത്ത വീരഗാഥകൾ നിരവധിയാണ്. അവിടെയൊന്നും അവർ കണ്ടത് തങ്ങളെ കാത്തിരിക്കുന്ന മരണത്തെയല്ല, മറിച്ച് തങ്ങൾക്ക് താഴെ സമാധാനമായി ഉറങ്ങുന്ന 140 കോടി ജനങ്ങളെയാണ്. ഭാരതമെന്ന ഒറ്റ ജനതയാണ്. സാങ്കേതിക വിദ്യയും രാജ്യസ്നേഹവും ഒന്നാകുമ്പോൾ അതെങ്ങനെ ശത്രുവിൻ്റെ നെഞ്ചകം പിളർക്കുന്ന ആയുധമാകുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും വിളിച്ചോതുന്ന 5 ചരിത്ര ഓപ്പറേഷൻസിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. കേവലം സാങ്കേതിക വിദ്യയുടെ വിജയം മാത്രമല്ലത്, മറിച്ച് തങ്ങളുടെ ജീവരക്തം കൊണ്ട് ഭാരതത്തിൻ്റെ ആകാശത്തിന് കാവലൊരുക്കിയ ധീരന്മാരുടെ കഥയാണ്. ഓരോ ഭാരതീയൻ്റെയും രോമാഞ്ചമായി മാറുന്ന അത്തരത്തിലുള്ള 5 ഇതിഹാസ ഓപ്പറേഷൻസിലേക്ക് അഭിമാനത്തോടെ നമുക്ക് പറന്നു വരാം. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

വർഷം 1999 മെയ് മാസം. ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ കൊടിമുടികളിൽ തണുത്തുറഞ്ഞ കാറ്റ് വീശടിക്കുന്ന സമയം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 12,000 അടി മുകളിൽ ലോകം അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത കാർഗിൽ മലനിരകളിൽ തൊട്ടടുത്ത രാജ്യത്തിന്റെ ഒരു കൊടും ചതി അരങ്ങിറങ്ങിയായിരുന്നു. ശൈത്യകാലത്ത് ഉപേക്ഷിച്ചു പോയ നമ്മുടെ പോസ്റ്റുകൾ പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞു കയറി കൈയടക്കി. അവർ ഏറ്റവും ഉയർന്ന കൊടിമുടികളിൽ സുരക്ഷിതമായ ബങ്കറുകൾ തീർത്തു. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളും അവർ മുകളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. താഴെ നിന്നും മുകളിലേക്കുള്ള ഇന്ത്യൻ സൈന്യയുടെ പോരാട്ടം അങ്ങേയറ്റം ദുഷ്കരമായി മാറി. അപ്പോഴാണ് ശത്രുവിന്റെ നെഞ്ചിലേക്ക് തീമഴയായി പെയ്തിറങ്ങാൻ ഇന്ത്യൻ കരസേനയ്ക്ക് ആകാശത്തു നിന്നുള്ള ഒരു കാവൽ ആവശ്യമായി വന്നത്. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മേഘങ്ങളെ കീറിമുറിച്ച് ഇന്ത്യൻ വ്യോമസേന കാർഗിലിന്റെ ആകാശത്തേക്ക് കുതിച്ചെത്തി. അങ്ങനെയാണ് ലോക വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും അതിപൂർവമായ പോരാട്ടത്തിന് തുടക്കമാകുന്നത്. ആ ദൗത്യത്തിന് ഇന്ത്യൻ വ്യോമസേന നൽകിയ പേര് ഓപ്പറേഷൻ സഫീദ് സാഗർ, വെളുത്ത സമുദ്രം. മഞ്ഞുമൂടിയ ആ മലനിരകൾക്ക് മുകളിലൂടെയുള്ള പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇത്രയും ഉയരത്തിൽ വായുവിന് സാന്ദ്രത കുറവായതിനാൽ വിമാനങ്ങളുടെ നിയന്ത്രണവും ലക്ഷ്യവേദവും അങ്ങേയറ്റം ശ്രമകരമായിരുന്നു. ലോകത്തിന്നുവരെ ഒരു രാജ്യത്തിന്റെ വ്യോമസേനയും ഇത്രയും ഉയരത്തിൽ ഒരു യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, മലമുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ വിമാനങ്ങളെ തകർക്കുന്ന സ്റ്റിങ്കർ മിസൈലുകളും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഒരു MiG-21, MiG-27 യുദ്ധവിമാനങ്ങളും ഒരു MI-70 ഹെലികോപ്റ്ററും ശത്രുക്കൾ വെടിവെച്ചിട്ടു. ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് നച്ചികേത ശത്രുക്കളുടെ പിടിയിലായി. സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ ഉൾപ്പെടെയുള്ള നമ്മുടെ ധീരരായ പൈലറ്റുമാർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. പക്ഷേ അവിടെ തളരാനോ പിന്മാറാനോ ഇന്ത്യൻ വ്യോമസേന തയ്യാറായിരുന്നില്ല. പകരം അവരുടെ സിരകളിൽ പോരാട്ട വീര്യം തിളച്ചു മറിഞ്ഞു. തന്ത്രങ്ങൾ മാറി മറിഞ്ഞു. വ്യോമസേനയുടെ വജ്രായുധമായ Mirage 2000 എന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾ കാർഗിലിന്റെ ആകാശത്ത് ഗർജിച്ച് പറന്നുയർന്നു. ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ അവർ കൃത്യമായി ലക്ഷ്യം വെച്ചു. മുണ്ടോദാലുവിലെ ശത്രുക്കളുടെ പ്രധാന സ്പൈ ക്യാമ്പിന് മുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബോംബുകൾ തീമഴയായി പെയ്തിറങ്ങി. അവർ ഒറ്റ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നട്ടിലൊടിഞ്ഞു. പിന്നീട് ടൈഗർ ഹിൽസിലെയും ഡോലോലിങ്കിലെയും ശത്രു ബങ്കറുകൾ ഓരോന്നായി വ്യോമസേന തകർത്തിറങ്ങു. രാവും പകലുമില്ലാതെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നപ്പോൾ ശത്രുക്കൾ ഭയം കൊണ്ട് വിറച്ചു. താഴെ ഇന്ത്യൻ കരസേനയുടെ പീരങ്കികളും മുകളിൽ നിന്ന് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും തീർത്ത അഗ്നിവലയത്തിൽ പാകിസ്ഥാൻ സൈന്യം ചിന്നിച്ചിതറി. ഗത്യന്തരമില്ലാതെ അവർക്ക് കാർഗിൽ മലനിരകൾ വിട്ടോടേണ്ടി വന്നു. ജൂലൈ മാസത്തോടെ യുദ്ധം അവസാനിച്ചു. ടൈഗർ ഹില്ലിന് മുകളിൽ ഇന്ത്യൻ ത്രിവർണ പതാക പാറിപ്പറന്നപ്പോൾ ആകാശത്ത് വിജയപേരി മുഴക്കി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പറന്നു നടന്നു. ഓപ്പറേഷൻ സഫീദ് സാഗർ വെറുമൊരു സൈനിക നീക്കം മാത്രമായിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും ധീരത കൊണ്ടും കീഴടക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ അജയ്യമായ കരുത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ ഒരിഞ്ചു മണ്ണു പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ധീരസൈനികരുടെ ചോരയുടെയും വിയർപ്പിന്റെയും ഇതിഹാസമായിരുന്നു ഓപ്പറേഷൻ സഫീദ് സാഗർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RG Srishant. 2025 മെയ് മാസത്തിലെ ഒരു സായാഹ്നം, കാശ്മീരിലെ പഹൽഗാം എന്ന സ്വർഗഭൂമി, പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ നിൽക്കുന്ന ആ താഴ്വരയിലേക്ക് മനുഷ്യരൂപം പൂണ്ട ഒരു കൂട്ടം ചെകുത്താന്മാർ നുഴഞ്ഞു കയറി. യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധരായ സാധാരണക്കാർക്ക് നേരെ അവർ തുരുതുര വെടിയുയർത്തു. വിനോദസഞ്ചാരികളും പ്രാർത്ഥനയ്ക്ക് പോയിരുന്നവരും അടങ്ങുന്ന സംഘത്തിലേക്ക് പാഞ്ഞുകയറിയവർ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. 26 നിഷ്കളങ്ക ജീവനുകളാണ് നിമിഷനേരം കൊണ്ട് ആ മണ്ണിൽ പിടഞ്ഞു വീണത്. പഹൽഗാമിലെ വെളുത്ത മഞ്ഞുപാളികളെ ചുവപ്പിച്ചുകൊണ്ടൊഴുകിയ ആ രക്തം ഭാരതത്തിൻ്റെ ഹൃദയത്തിലേക്കേറ്റ വെടിയുണ്ടകളായിരുന്നു. ഈ ക്രൂരതയ്ക്ക് മുന്നിൽ മൗനം പാലിക്കാൻ പുതിയ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഡൽഹിയിലെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ അതിവേഗം തീരുമാനങ്ങളെടുത്തു. ഇനി സമാധാന ചർച്ചകളില്ല, തെളിവുകൾ കൈമാറലില്ല, ഭീകരവാദത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയുമില്ല എന്ന ഒരുക്കുപോലെയുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ എത്തിച്ചേർന്നു. ശത്രുവിനെ അവരുടെ മടയിൽ കയറി ആക്രമിക്കുക എന്ന പുതിയ പ്രതിരോധ നയത്തിന് ഇന്ത്യൻ സർക്കാർ പച്ചക്കൊടി കാട്ടി. രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് അതിർത്തി വരമ്പുകൾ തടസ്സമാകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം വ്യോമസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അതിന് ഇന്ത്യൻ സർക്കാർ ഒരു പേരുമിട്ടു, ഓപ്പറേഷൻ സിന്ദൂർ. ഇരുട്ടിന്റെ മറപറ്റി ഇന്ത്യൻ വ്യോമസേനയുടെ ഗർജിക്കുന്ന സിംഹങ്ങളായ റഫേൽ, സുഖോയ് യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അവരുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. പഹൽഗാം കൂട്ടക്കുരുതിയുടെ സൂത്രധാരന്മാരായ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കമാൻഡർമാരും അവർക്ക് സംരക്ഷണം നൽകുന്ന പാക് അധീന കാശ്മീരിലെ ഭീകരവാദ താവളങ്ങളും, മുസാഫറബാദിലെയും കോട്ട്ലിയിലെയും ഭീകരതാവളങ്ങൾക്ക് മുകളിലൂടെ മരണദൂതനെ പോലെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറന്നെത്തി. ഭീകരതലവന്മാർ ഒളിച്ചിരുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ലക്ഷ്യമാക്കി സ്കാൽപ് ബ്രഹ്മോസ് മിസൈലുകൾ പാഞ്ഞെടുത്തു. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അനങ്ങാൻ പോലും സമയം കിട്ടും മുൻപേ ഭീകരരുടെ നെടുംതൂണുകൾ ഒന്നടക്കം ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ പ്രധാന ഭീകര നേതാക്കളെയും അവരുടെ ആയുധപ്പുരകളെയും ഒന്നൊന്നായി ഇന്ത്യൻ മിസൈലുകൾ ചാരമാക്കി. പാകിസ്ഥാന്റെ റഡാറുകൾ നിഷ്ക്രിയമാക്കിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ശത്രുവിൻ്റെ നെഞ്ചിലൂടെയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തേരോട്ടം. വെറുമൊരു ആക്രമണം മാത്രമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ. ഭാരതത്തിൻ്റെ പുതിയ മുഖവും അജയ്യമായ കരുത്തുമായിരുന്നു അത്. ആകാശത്ത് വിജയപേരി മുഴക്കി ഒരു പോറിൽ പോലും ഏൽക്കാതെ മടങ്ങിയെത്തിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, ഇത് പുതിയ ഇന്ത്യയാണ്. അഭിമാനത്തിന് പോറലേറ്റാൽ ശത്രുവിനെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും തേടിപ്പിടിച്ച് ഇല്ലാതാക്കാൻ പുതിയ ഭാരതത്തിന് മടിയില്ല. ഭാരതത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ രാവും പകലും കാവൽ നിൽക്കുന്ന ധീരരായ വ്യോമസേനാ പോരാളികൾ രചിച്ച രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരു സുവർണ അധ്യായമായി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ എക്കാലവും തിളങ്ങി.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

വർഷം 2019 February 14 ലോകം മുഴുവൻ പ്രണയദിനം ആഘോഷിച്ചപ്പോൾ ഇന്ത്യയുടെ ഹൃദയം അപ്പോൾ പിച്ചി ചീന്തപ്പെടുകയായിരുന്നു. കാശ്മീരിലെ പുൽവാമയിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലേക്ക് പാകിസ്ഥാൻ വളർത്തി വലുതാക്കിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചുകയറ്റി. 40 ധീരജവാന്മാരുടെ ജീവനാണ് അന്ന് ആ ഹൈവേയിൽ ഭാരതത്തിന് നഷ്ടമായത്. ഇന്ത്യ മുഴുവൻ അന്ന് കണ്ണീർ വാർത്തു. എന്നാൽ ആ കണ്ണീർ വൈകാതെ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയാൻ തുടങ്ങി. തങ്ങളുടെ വീരമൃത്യു വരിച്ച സഹോദരങ്ങൾക്ക് പകരം ചോദിക്കാതെ ഇന്ത്യൻ സൈന്യത്തിന് ഇനി ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നയം അവിടെ മാറുകയായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അവരുടെ സ്വന്തം മടിയിൽ കയറി മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സർക്കാർ വ്യോമസേനയെ ചുമതലപ്പെടുത്തി. അതീവ രഹസ്യമായി ആ ദൗത്യത്തിന് അവരൊരു പേര് നൽകി, ഓപ്പറേഷൻ ബന്ദർ. കുരങ്ങൻ എന്നാണ് ഈ വാക്കിനർത്ഥം. രാമായണത്തിൽ ഹനുമാൻ ലങ്ക ദഹിപ്പിച്ചതുപോലെ ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് അത് ചുട്ടരിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സർക്കാരിൻ്റെ ഉത്തരവ്. പുൽവാമയിൽ പൊഴിഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഭീകരരുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം തന്നെ ഇല്ലാതാക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ സർവനാശകരമായ മിന്നലാക്രമണം, ഓപ്പറേഷൻ ബന്ദർ. വർഷം 2019 February 26, സമയം പുലർച്ചെ 3 മണി. രാജ്യം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഗ്വാളിയർ എയർബേസിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ 12 മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. കൂടെ കാവലായി സുഖോയ് യുദ്ധവിമാനങ്ങളും ശത്രുവിൻ്റെ റഡാറുകളെ നിരീക്ഷിക്കാൻ നേത്ര ഫാൽക്കണവാക്സ് സിസ്റ്റങ്ങളും അവർക്കകമ്പടിയായി പറന്നുയർന്നു. അതിർത്തിയിലെ പാകിസ്ഥാന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പാക്കതീന കാശ്മീരും കടന്ന് പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തുള്ള ഖൈബർ പഖ്തൂൺഖ്വയിലെ ബാലാകോട്ട് എന്ന മലയോരത്തേക്ക് യുദ്ധവിമാനങ്ങൾ പറന്നെത്തി. അവിടെയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രം. ഇന്ത്യയെ തകർക്കാൻ ലക്ഷ്യമിട്ട് 100 ഭീകരർ അവിടെ പരിശീലനം നേടുന്നുണ്ടായിരുന്നു. കൃത്യം 3:30 1000 kiloയിലും വരുന്ന ഇസ്രയേലി നിർമ്മിത സ്പൈസ് 2000 സ്മാർട്ട് ബോംബുകൾ ശത്രുവിൻ്റെ താവളത്തിന് മുകളിലേക്ക് മരണമഴയായി പെയ്തിറങ്ങി. വെറും 12 മിനിറ്റുകൾ. അതിനുള്ളിൽ ഇന്ത്യയെ തകർക്കാൻ സ്വപ്നം കണ്ടിരുന്ന 100 ഭീകരർ ആ മണ്ണിൽ വെറും ചാരമായി മാറി. പാകിസ്ഥാൻ സൈന്യവും അവരുടെ വ്യോമസേനയും എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കും മുൻപേ തങ്ങളുടെ ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ കാർമേഘങ്ങൾക്കിടയിലൂടെ സുരക്ഷിതമായി ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തിയിരുന്നു. ഒരു വിമാനത്തിന് പോലും ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. ഓപ്പറേഷൻ ബന്ദർ വെറുമൊരു വ്യോമാക്രമണം മാത്രമായിരുന്നില്ല, ഭാരതത്തിൻ്റെ മാറിയ മുഖമായിരുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്. ഈ മണ്ണിൽ ഒരു തുള്ളി രക്തം വീണാൽ ശത്രുവിൻ്റെ അതിർത്തികൾ ഭേദിച്ച് അവരുടെ നെഞ്ചിൽ കയറി ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ ഗർജിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ധീരതയുടെയും പോരാട്ടവീര്യത്തിൻ്റെയും ചരിത്രമാണ് ഓപ്പറേഷൻ ബന്ദർ. ഓരോ ഭാരതീയൻ്റെയും സിരകളിൽ അഭിമാനം നിറയ്ക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അജീയമായ കരുത്തിൻ്റെ ജീവിക്കുന്ന ഇതിഹാസം.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം. Once again we are back on loudspeaker with me RJ ശ്രീശാന്ത്. വർഷം 1988 നവംബർ 3, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശാന്തസുന്ദരമായ മാൽദ്വീപ്സ് എന്ന കൊച്ചുരാജ്യം പെട്ടെന്നൊരു ദിവസം വെടിയൊച്ചകൾ കൊണ്ട് നടുങ്ങി. ശ്രീലങ്കയിൽ നിന്നുള്ള സായുധരായ തീവ്രവാദികളുടെ സഹായത്തോടെ ഒരു കൂട്ടം വിമതർ മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലി വളഞ്ഞു. രാജ്യത്തിന്റെ അധികാരം അട്ടിമറിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ജീവൻ അപകടത്തിലായ മാലിദ്വീപ് പ്രസിഡന്റ് മഹ്മൂദ് അബ്ദുൽ ഖയ്യൂം ഒരു രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിക്കുകയും തന്നെ രക്ഷിക്കാൻ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പല വൻകിട രാജ്യങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ ഭാരതം ഒരു നിമിഷം പോലും വൈകാതെ ആ വിളിക്ക് ഉത്തരം നൽകി. അയൽക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ലോകം കണ്ട ഏറ്റവും വേഗമേറിയ ആ രക്ഷാദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ കാക്ടസ്. ഇവിടെ സമയമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യത്തെ മാലിദ്വീപിൽ എത്തിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാവിയെ മാറി മറിഞ്ഞനെ. അവിടെയാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ അവിശ്വസനീയമായ വേഗതയും കരുത്തും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഡൽഹിയിൽ നിന്നും ഉത്തരവ് ലഭിച്ച ഉടനെ ആഗ്രയിലെ വ്യോമസേന താവളം ഉണർന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പടികൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളായ ഇല്യൂഷൻ IL-76, ആന്റണോവ് AN-32 എന്നിവ റൺവേയിൽ ഗർജിക്കാൻ തുടങ്ങി. ഇന്ത്യൻ കരസേനയുടെ ഏറ്റവും മികച്ച പാരാട്രൂപ്പർമാരെയും ആയുധങ്ങളെയും വഹിച്ചുകൊണ്ട് അവർ ഇരുണ്ട ആകാശത്തേക്ക് കുതിച്ചുയർന്നു. സമുദ്രത്തിന് മുകളിലൂടെ 2000 കിലോമീറ്ററിലധികം നിർത്താതെ പറന്ന് വെറും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മാലിദ്വീപിലെ ഹുൽഹുലി എയർപോർട്ടിന് മുകളിലെത്തി. ശത്രുക്കൾക്ക് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ദ്വീപിലെ ആവശ്യത്തിന് വെളിച്ചം പോലുമില്ലാത്ത റൺവേയിലേക്ക് ആ വലിയ വിമാനങ്ങൾ ഇറക്കുക എന്നത് അതീവ ദുഷ്കരമാണ്. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യത്തിന് മുന്നിൽ ആ പ്രതിസന്ധികൾ വഴിമാറി. കൃത്യതയോടെ വിമാനത്തിന് ചക്രങ്ങൾ റൺവേയിൽ തൊട്ടയുടനെ ഇന്ത്യൻ പാരാട്രൂപ്പർമാർ പുറത്തേക്ക് കുതിച്ചു. ആകാശത്തു നിന്ന് മരണദൂതന്മാരെ പോലെ പറന്നിറങ്ങിയ ഇന്ത്യൻ സൈന്യത്തെ കണ്ടതും തീവ്രവാദികളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി. വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം എയർപോർട്ടും തലസ്ഥാനവും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. പ്രസിഡന്റിനെ സുരക്ഷിതമായി മോചിപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ ഒരു കപ്പലിൽ കയറി കടൽ വഴി കടന്നുകളയാൻ ശ്രമിച്ച തീവ്രവാദികളെ ഇന്ത്യൻ നാവികസേന നടുക്കടലിൽ വെച്ച് പിടികൂടി. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം മോചിപ്പിച്ചു. ഓപ്പറേഷൻ കാക്ടസ് കേവലമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല. ആകാശത്തോളം പോകുന്ന കരുത്തുമായി ഏത് പാതിരാത്രിയിലും അതിർത്തികൾ കടന്ന് പറന്നെത്താൻ കെൽപ്പുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ സമാനതകളില്ലാത്ത വേഗതയുടെയും പ്രഹരശേഷിയുടെയും നേർക്കാഴ്ചയായിരുന്നു. ഒരു സുഹൃത്ത് രാജ്യത്തിന് അപകടം വന്നാൽ അവരുടെ കാവലായി ഭാരതം ഏത് നിമിഷവും ആകാശത്ത് നിന്ന് അവതരിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ച നമ്മുടെ സൈന്യത്തിൻ്റെയും വ്യോമസേനയുടെയും പോരാട്ട വീര്യം തുളമ്പുന്ന ഒരു സുവർണ ചരിത്രമാണ് ഓപ്പറേഷൻ കാക്ടസ്.

0: ആസ്ട്രിയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഭൂമിയുടെ അതിരുകൾക്കപ്പുറം ഭാരതത്തിന്റെ നീലാകാശത്തിന് സുരക്ഷയൊരുക്കുന്ന അദൃശ്യമായ ഉരുക്കു കവചം. ഏതു കൊടുങ്കാറ്റിലും പതരാതെ രാജ്യത്തിന്റെ കാവലിനായി മേഘപാളികൾക്കിടയിലൂടെ ചിറക് വിരിക്കുന്ന ധീരതയുടെ നേർരൂപങ്ങൾ. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: വർഷം 1961. ഭാരതം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ട് 14 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ സ്വതന്ത്രമായി ശ്വസിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അപ്പോഴും വിദേശികളുടെ ചങ്ങലകളിലായിരുന്നു. ഗോവ 450 വർഷത്തോളമായി പോർച്ചുഗീസുകാരുടെ കാൽക്കീഴിൽ അമർന്നു കിടക്കുകയായിരുന്നു ആ മണ്ണ്. ഭാരതം സ്വതന്ത്രമായെങ്കിലും ഗോവയെ വിട്ടു നൽകാൻ പോർച്ചുഗീസ് ഭരണകൂടം തയ്യാറായിരുന്നില്ല. സമാധാനപരമായ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു. സ്വന്തം മണ്ണിൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട നിരായുധരായ സത്യാഗ്രഹികൾക്ക് നേരെ പോർച്ചുഗീസ് പട്ടാളം നിറയൊഴിച്ചപ്പോൾ ഭാരതത്തിൻ്റെ ക്ഷമ നശിച്ചു. നമ്മുടെ സ്വന്തം മണ്ണ് തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരു മഹാപോരാട്ടത്തിന് തയ്യാറെടുത്തു. ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട അധ്യായത്തിന് നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ വിജയ്. കരസേന അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ ശത്രുക്കളുടെ ചിറകെറിയാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ December 18 പുലർച്ചെ ഇരുൾ മാറും മുൻപേ പൂനെയിൽ നിന്നും ബെൽഗാമിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ കാൻബെറ ഹണ്ടർ മിസ്റ്റിയർ യുദ്ധവിമാനങ്ങൾ അറബിക്കടലിൻ്റെ തീരം ലക്ഷ്യമാക്കി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പോർച്ചുഗീസുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള പ്രധാന കേന്ദ്രമായ ബാംബോലിയും വയർലെസ് സ്റ്റേഷന് മുകളിലേക്ക് നമ്മുടെ കാൻബെറ വിമാനങ്ങൾ പാഞ്ഞെത്തി. വ്യോമസേന വർഷിച്ച ബോംബുകളിൽ നിമിഷനേരം കൊണ്ട് ശത്രുക്കളുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നൊഴിഞ്ഞു. തുടർന്ന് വ്യോമസേനയുടെ ലക്ഷ്യം ദാംബോലി വിമാനത്താവളമായിരുന്നു. അവിടെ കിടന്നിരുന്ന ശത്രുക്കളുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും റൺവേകൾക്കും മുകളിൽ ഹണ്ടർ വിമാനങ്ങൾ തീമഴപെയ്ച്ചു. എന്നാൽ ചുറ്റുമുള്ള സാധാരണക്കാർക്കോ സിവിലിയൻ കെട്ടിടങ്ങൾക്കോ ചെറിയൊരു പോറൽ പോലും ഏൽക്കാതെയായിരുന്നു വ്യോമസേനയുടെ എമിന്നൽ ആക്രമണം. ശത്രുക്കൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതികളും ഇന്ത്യൻ വ്യോമസേന ആകാശത്ത് നിന്ന് അടച്ചു കഴിഞ്ഞു. അങ്ങനെ വ്യോമസേന മുകളിൽ നിന്ന് തീർത്ത ഈ സർവനാശത്തിൻ്റെ ഞെട്ടലിൽ നിൽക്കുന്ന പോർച്ചുഗീസ് സൈന്യത്തിന് നേരെ താഴെ ഇന്ത്യൻ കരസേനയും നാവികസേനയും ഇരച്ചു കയറി. ആകാശത്തു നിന്നുള്ള ഇന്ത്യയുടെ പ്രഹരശേഷി കണ്ട് പകച്ചുപോയ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വെറും 36 മണിക്കൂറുകൾ. അതിനുള്ളിൽ 450 വർഷത്തെ വിദേശാധിപത്യത്തിന് അന്ത്യം കുറിച്ച് പോർച്ചുഗീസ് ഗവർണർ ജനറൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങി. അങ്ങനെ December 19 ഗോവയുടെ ആകാശത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിപ്പറന്നപ്പോൾ ഭാരതത്തിൻ്റെ ഭൂപടം പൂർണ്ണമാവുകയായിരുന്നു. 61 ഓപ്പറേഷൻ വിജയ് വെറുമൊരു യുദ്ധമായിരുന്നില്ല. ആകാശത്തും കരയിലും കടലിലും ഒരുപോലെ ശത്രുവിനെ ശ്വാസമോട്ടിക്കാൻ കഴിവുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ അജീയമായ കരുത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. മാതൃഭൂമിയുടെ പൂർണ്ണതയ്ക്കായി ആകാശത്ത് അഗ്നിച്ചിറകുകളുമായി പറന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അത്യുജ്വലമായ രാജ്യസ്നേഹത്തിൻ്റെ വീരഗാഥയായി ഈ ദൗത്യം ചരിത്രത്തിൽ എക്കാലവും തിളങ്ങി നിൽക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Tiger Kahoko. At tumainda na dyan.
1: Loudspeaker!
2: Loudspeaker!
3: Aravinde, Aghoshan!
2: Aghoshan!
4: Once again, we are back on Loudspeaker with me, RJ Srishant. ഈ വ്യോമസേനാ ദിനത്തിൽ നാം ഓർക്കേണ്ടത് ഓപ്പറേഷൻ കാക്ടസിലൂടെ കടൽ കടന്ന് അന്യതീരങ്ങളിൽ പോലും സമാധാനത്തിന്റെ വിത്തുകൾ പാകിയവർ. ഓപ്പറേഷൻ വിജയിലൂടെയും സഫീദ് സാഗറിലൂടെയും കാർഗിലിന്റെ മഞ്ഞുമൂടിയ കൊടിമുടികളിൽ ഭാരതത്തിന്റെ വിജയക്കൊടി പാറിച്ചവർ. ഓപ്പറേഷൻ ബന്ദറിലൂടെയും സിന്ദൂറിലൂടെയും ശത്രുവിന്റെ നെഞ്ചകം പിളർന്ന് നമ്മുടെ അതിർത്തികളുടെ കാവൽക്കരത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തവർ. ഇതൊന്നും ചില സൈനിക നടപടികൾ മാത്രമായിരുന്നില്ല, മറിച്ച് ആധുനിക സയൻസിന്റെയും ടെക്നോളജിയുടെയും വിസ്മയങ്ങളെ ആയുധമാക്കി അതിരുകളില്ലാത്ത ആകാശത്ത് ഭാരതത്തിന്റെ അഭിമാനം കാക്കാൻ നമ്മുടെ വ്യോമസേന നടത്തിയ പോരാട്ട വീര്യമായിരുന്നു. സൗണ്ട് ബാരിയറുകൾ തകർത്തു പായുന്ന റഫാലുകളും സുഖോയികളും മിറാഷുമെല്ലാം സാങ്കേതിക വിദ്യയുടെ കൊടിമുടികൾ തന്നെയാകാം. എന്നാൽ അതിവേഗ പോർ വിമാനങ്ങളുടെ കോക്പിറ്റിലിരിക്കുന്ന നമ്മുടെ പൈലറ്റുമാരുടെ നെഞ്ചിൽ ആളിക്കത്തുന്ന മായാത്ത രാജ്യസ്നേഹത്തിന് മുന്നിൽ ലോകത്തിലെ ഏത് അത്യാധുനിക സാങ്കേതിക വിദ്യയും തലകുലിക്കും. സ്വന്തം സുഖ സൗകര്യങ്ങളും കുടുംബത്തെയും മാറ്റിവെച്ച് മൈനസ് ഡിഗ്രി തണുപ്പിലും വായു തീരെയില്ലാത്ത ഉയരങ്ങളിലും മേഘങ്ങൾക്ക് മുകളിൽ ഭാരതത്തിന്റെ കവചമായി തീർന്നിരിക്കുന്ന ആ ധീരയോദ്ധാക്കൾ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന് നേരെ വരുന്ന ഏത് അഹങ്കാരത്തെയും തച്ചുടയ്ക്കാൻ നമ്മുടെ വ്യോമസേനയ്ക്ക് കഴിയും. ആകാശത്തിന്റെ അതിരുകളിൽ വീരമൃത്യു വരിച്ച അമര ജവാന്മാർക്കും ജീവൻ കൈപ്പത്തിൽ പിടിച്ച് നമ്മുടെ ആകാശത്തിന് കാവലൊരുക്കുന്ന ഓരോ വ്യോമസേനാംഗത്തിന് മുന്നിലും ശിരസ് നമിച്ചുകൊണ്ട് വാനോളമുയർന്ന ആ ദേശസ്നേഹത്തിന്റെ ആവേശത്തോടെ നമുക്ക് ഉറക്കെ വിളിക്കാം. നവസ്പർശം ദീപ്തം. ജയ് ഹിന്ദ്.

Hi, hello, good evening, and welcome to Ashraya Premier League with me, RJ Elikutti. അങ്ങനെ 4 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഒരു കുട്ടി ഗെയിം സെഗ്മെന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗെയിം സെഗ്മെന്റ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ആ ഒരു ഗെയിം സെഗ്മെന്റ് നിങ്ങളുമായിട്ട് അനൗൺസ് ചെയ്യാനായിട്ട്. അതെന്താണ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒക്ടോബർ 8, 32 വർഷത്തിന് ശേഷം ഇന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ. എന്താണെന്ന് ചോദിച്ചാൽ, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സോ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ലാലേട്ടൻ ഫാൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ ഒന്ന് റീ റിലീസ് ചെയ്യണം എന്നുള്ളത്. സോ ഇപ്പോഴത്തെ എല്ലാ സാങ്കേതിക വിദ്യകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സാങ്കേതിക മികവോടുകൂടി തന്നെയാണ് തിയേറ്ററുകളിൽ ഇന്ന് ആ സിനിമ റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ 20-ാമത്തെ ചിത്രമായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന ഈയൊരു സിനിമ. ടാസ്കി വിളി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് തൊട്ട് മുത്തുഗവ് വരെ എത്തി നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയിലുള്ള കുറേ ഐക്കോണിക് ആയിട്ടുള്ള സീനുകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ. ആൻഡ് KV അനന്തനായിരുന്നു ഈ ഒരു സിനിമയിൽ സിനിമാറ്റോഗ്രാഫറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. ആൻഡ് ആ ഫസ്റ്റ് സിനിമയിൽ തന്നെ അദ്ദേഹം നാഷണൽ അവാർഡ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് എന്ന ഈ ഒരു സിനിമയിലൂടെ. ആൻഡ് കലാസംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് സാബു സിറിൽ സാറായിരുന്നു. ആൻഡ് അദ്ദേഹത്തിനും നാഷണൽ അവാർഡ് ഈ ഒരു സിനിമയിലൂടെ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ 5 സ്റ്റേറ്റ് അവാർഡുകളും ഈ ഒരു സിനിമയ്ക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ 250 ദിവസം ഹൗസ്ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. ആൻഡ് TRP റേറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇന്നും ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത്. സോ ഇത്രയധികം പ്രത്യേകതയുള്ള ഈ ഒരു സിനിമ ഇന്ന് റീ റിലീസ് ചെയ്യുമ്പോൾ നമ്മളതൊന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മലയാളികളാണ്, അല്ലേ? ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള കോമഡി സീനുകൾ. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സിനിമ തന്നെ തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഒക്കെ ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അത്രയേറെ ലെഗസി ഉള്ളൊരു സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആ ഒരു സിനിമയിലേക്ക് വീണ്ടും ഒന്ന് ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് പേര് ഇപ്പം തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ നമ്മളെല്ലാവരും ഈ സിനിമ OTTയിലൂടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും TVയിലൂടെ ഒക്കെ ആണെങ്കിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ 90സിലൊക്കെയുള്ള ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹരമായിട്ടുള്ളൊരു കാര്യമാണ്. റീ റിലീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. സോ എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ ബ്രെയിൻ റിഫ്രഷ് ചെയ്ത് ഇന്നിന്ന കോമഡികൾ, ഇന്നിന്ന പാട്ടുകൾ ഒക്കെ ഉണ്ടെന്നൊക്കെ ഓർത്ത് നോക്കിയിട്ട് പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ എന്തായാലും ഇന്ന് നമ്മൾ തേന്മാവിൻ കൊമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചെറിയൊരു ഗെയിം സെഗ്മെൻ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ. സോ വെയിറ്റ് ആൻഡ് ലിസൺ ടു ആശ്രയ FM 90.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: തേൻമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയുടെ തീം സോങ് ആണ് നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത്. വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആഴ്ചയിൽ കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 4 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയായിരുന്നു ആണ് കേട്ടോ. അപ്പൊ എന്നാൽ നമ്മൾ തേൻമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ആ സിനിമ റീലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസമാണ്. ഇപ്പൊ നമ്മൾ തീം സോങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. തീം സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ഇൻ 1993-94 കാലഘട്ടം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ തീം പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിംഗറിനെ വിളിച്ച് ഈ പാട്ട് പാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്കറിയാം ബെനി ഇഗ്നീഷ്യസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് പാടിക്കുമ്പോഴത്തേക്കും എത്ര പാടിച്ചിട്ടും ശരിയാവുന്നില്ല, അതായത് പ്രോപ്പറായിട്ടുള്ള മലയാളം ആ സിംഗർ പാടുന്നില്ല. അപ്പോഴത്തേക്കും ഇത് അപ്പം സിംഗറിനെ മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ ഒരു ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രിയദർശൻ സാർ വന്നിട്ട് പറഞ്ഞു, ഇല്ല സിംഗറിനെ മാറ്റാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തേൻമാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ കേരള കർണാടക ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾക്ക് കാണുന്നത് അല്ലേ. അപ്പം ഹാഫ് മലയാളം ആൻഡ് ഹാഫ് കന്നഡ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു സിനിമയിൽ കേൾക്കുന്നതൊക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് മലയാളം അറിയില്ലാത്ത ഒരാൾ തന്നെ അത് പാടണം. കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ പാട്ടിൽ പല മലയാളം വേർഡ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള ഉച്ചാരണങ്ങളൊന്നുമല്ല നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് മാൽഗുഡി ശുഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗറായിരുന്നു. അപ്പോൾ പ്രിയദർശൻ സാർ അങ്ങനെ കട്ടായമായിട്ട് പറഞ്ഞു, ഇല്ല ഇവർ തന്നെ പാടിയാൽ മതി, എങ്കിൽ മാത്രമാണ് ഇത് ശരിയാവത്തുള്ളൂ, ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഇത്ര അല്പം ഉച്ചാരണ ശുദ്ധിയൊക്കെ കുറച്ചുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് പാടാനാണ് നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടമല്ലേ. കാരണം നമ്മൾ കേട്ട് പരിചയിച്ച നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 32 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ സ്റ്റോറികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ പോകാനായിട്ട് പോകുന്നത്. സോ എൻ്റെ കയ്യിൽ ഈ ഒരു മൂവിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വിന്നറിനെ നമ്മൾ ഫ്രൈഡേ ആയിരിക്കും അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്കാഴിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ് കയ്യിലുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളൂ, അതിനുശേഷം ഞാൻ ബാക്കി എക്സ്പ്ലനേഷൻ തരാം കേട്ടോ.
1: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ?
0: യെസ്, ഈ ഒരു ഐക്കോണിക് ഡയലോഗ് കഴിഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അതായത് താൻ ആരാ, ഞാൻ ആരാണെന്നോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ഐക്കോണിക് ഡയലോഗ് വരുന്നുണ്ട്. നമ്മുടെ കുതിരവട്ടം പപ്പു സാറാണ് ആ ഒരു ഡയലോഗ് പറയുന്നത്. ആ ഡയലോഗ് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് വാട്സപ്പ് ത്രൂ അതുപോലെ തന്നെ വിളിച്ചും ഈ ഒരു ഡയലോഗ് പറഞ്ഞ് കേൾപ്പിക്കാം. വോയിസ് ആയിട്ട് അയക്കുവാണെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചില്ലെങ്കിലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒന്നുകൂടി ആ ഒരു സീൻ ഒന്നുകൂടി തരാം.
1: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ?
0: ഞാൻ ആരാണെന്നോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പു സാർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് ഈ സിനിമയിലെ ഫേമസ് ഡയലോഗാണ്. നമ്മളെല്ലാം നമ്മുടെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. സോ ആ ഡയലോഗ് ഏതാണെന്ന് പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ പറഞ്ഞോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0441-9090-0474-07491-9090. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909052669.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഇന്നെന്തായാലും നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗില് ഫുൾ ലാലേട്ടൻ വൈബ് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. സോ എന്തായാലും നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദി മൂവി രാവണ പ്രഭു കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആഴ്ചയിൽ കുട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളൊരു ഗെയിം സെഗ്മെന്റുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തെന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ റീ റിലീസ് ചെയ്തിരിക്കുകയാണ് ആഫ്റ്റർ 32 ഇയേഴ്സ്. സോ നമ്മൾ ആ ഒരു സിനിമ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയിലെ ഐക്കോണിക് ഡയലോഗ് വരുന്ന ഭാഗമുള്ളൊരു സീനാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഡയലോഗ് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു ക്വസ്റ്റ്യൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഓഡിയോ ഇതായിരുന്നു.
1: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ?
0: യെസ്, ഈ ഡയലോഗിന്റെ ബാക്കി നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ് അലിക്കുട്ടി.
0: ഉണ്ണിച്ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
2: സുഖമായിട്ടിരിക്കുന്നു.
0: അപ്പൊ അങ്ങനെ വീട്ടിലിരിക്കാണ്. ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. തേന്മാവിൻ കൊമ്പത് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും എന്തോ എനിക്ക് ആ ഡയലോഗ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ സാറില്ല, നമുക്ക് വാട്സപ്പ് ത്രൂ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് നമുക്ക് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചുകൊണ്ട്, അതായത് ഓഡിയോ മെസ്സേജ് അയച്ചും കുറച്ച് പേര് ജോയിൻ ചെയ്തു. ജെഫിൻ നമുക്ക് ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേട്ട് നോക്കാട്ടോ.
3: താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഇനിയിപ്പൊ ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും.
0: എനിക്ക് വയ്യ, ഇത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ഇത് തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
1: ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
4: ഞാൻ ആരാണെന്നും താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്നും. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്നും. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം.
0: യെസ്, അപ്പൊ റൈറ്റ് ആൻസർ നമുക്ക് ജെഫിൻ ഓഡിയോ ക്ലിപ്പ് അയച്ചതുപോലെ തന്നെ ജിജിൻ നമുക്ക് ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ജിജിന്റെ ഓഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് പ്ലേ ചെയ്യാണ് കേട്ടോ.
5: താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാ അപ്പൊ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണ്.
0: നമ്മുടെ സഹദേവൻ ചേട്ടനും ഇതേ ഓഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
6: താൻ ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. താൻ ആരാണെന്ന് താൻ ഞാൻ പറഞ്ഞു തരാം.
0: സഹദേവൻ ചേട്ടൻ ഫുൾ ഓൺ വൈബിലാണ് നമുക്ക് എന്തായാലും ആ ഒരു ഓഡിയോ അയച്ച് നൽകിയിരിക്കുന്നത്. കേട്ടപ്പോൾ നമുക്കൊരു സുരേഷ് ഗോപി ഘട്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തന്നതിന്. ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു, അതായത് ഈ ഡയലോഗ് ഫുൾ എഴുതി മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷെമി ചേച്ചിയൊക്കെ ഫുൾ ഡയലോഗ് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടൻ, റജീന ചേച്ചി, ശ്രീകല ചേച്ചി, ഒപ്പം നമുക്ക് അലൻ, അർച്ചന ഒക്കെ നമുക്ക് റൈറ്റ് ആൻസർ ആണ് അയച്ചു നൽകിയിരിക്കുന്നത്. സോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വലിയ ഡയലോഗ് എനിക്ക് അയച്ചു തന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസും താങ്ക് യുവും പറയാണ്. ഇതുപോലെ ഒരുപാട് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഈ ഓഡിയോ ഒന്ന് കേട്ടിട്ട് ഞാൻ പറയാം കേട്ടോ.
1: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
4: ഞാൻ ആരാണെന്നും താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്നും. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്നും.
0: തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ സൗണ്ടാണ് ദാ ഇങ്ങനെ മിന്നി മറിഞ്ഞങ്ങോട് പോയിട്ടുണ്ടായിരുന്നത്. ഈ 3 ക്യാരക്ടേഴ്സ് ആരാണ്? റിയൽ ആയിട്ട് എനിക്ക് ലാലേട്ടൻ, ശോഭന അങ്ങനെ പേരല്ല വേണ്ടത്. ഈ സിനിമയിലെ അവരുടെ കഥാപാത്രങ്ങളുടെ പേരെന്താണെന്നുള്ളതാണ് കേൾക്കേണ്ടത്. ഈ ഒരൊറ്റ സീനിൽ 3 കഥാപാത്രങ്ങളാണ് വരുന്നത്. ഇവർ 3 പേരും ആ സിനിമയിലെ പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ ഇവരുടെ 3 പേരുടെയും തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് എന്താണ് ാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ആൻസേഴ്സിനായിട്ട് ഞാൻ ഇതാ വെയിറ്റ് ചെയ്യാണ്. എന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ മെസ്സേജസ് അയക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-0974-2919-09090. വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 952-664-9090-95-26-94-9090.
7: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
0: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Asriya Premier League with me, RJ Elikuti Studio Clock. സമയം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് കോമഡി ഫിലിംസ് ഇൻ മലയാളം സിനിമ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ സിനിമ 1995 മുത്തു എന്ന പേരിൽ തമിഴിലും 1998 സാത് രംഗ് കേ സപ്നെ എന്ന പേരിൽ ഹിന്ദിയിലും കന്നഡയിൽ 2004 സഹുക്കാര അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊണൗൺസിയേഷൻ ആ ഒരു പേരിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എല്ലാ ഭാഷകളിലും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു നമ്മുടെ മലയാളികളുടെ സ്വന്തം സിനിമയായിട്ടുള്ള തേന്മാവിൻ കൊമ്പത്ത്. അപ്പോൾ ആ ഒരു സിനിമയിലെ കുറച്ച് ഐക്കോണിക് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ക്യാരക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ?
2: ഞാനാരാണെന്ന് താനാരാണെന്നത് എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്.
0: ഈ ഒരു ഓഡിയോയില് 3 characters ആണ് വന്നിട്ടുള്ളത്. ഈ 3 characters ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്കത് പറഞ്ഞു തരാൻ ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: ഹലോ,
0: വീണ്ടും ഉണ്ണിച്ചേട്ടനാണ്. കഴിഞ്ഞ നേരത്തെ വിളിച്ചിട്ട് ആ ഡയലോഗ് പറഞ്ഞു തരാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഓഡിയോയിലുള്ള 3 characters ആരൊക്കെയാണ്? മുത്തു, മുത്തു ആരാണ്? ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേരാണ് മുത്തു. ഓർക്കുന്നില്ല. ഓക്കെ, രണ്ടു പേരുടെ കറക്റ്റ് ആണ്. നമ്മുടെ പപ്പുചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിന്റെ പേര് ചാക്കുട്ടി. ഓക്കെ, അപ്പൊ രണ്ടു പേരുടെ ശരിയാക്കിയത് കൊണ്ട് ഫുൾ മാർക്ക് തരാൻ പറ്റില്ല കേട്ടോ. അരമാർക്ക് തന്നിരിക്കുന്നു. എനിവേസ് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മൾ വിളിച്ചത് ഉണ്ണിച്ചേട്ടനാണ്. രണ്ട് പേരുടെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 3 പേരുടെയും കറക്റ്റ് പേരുകൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അൻവർ, സഹദേവൻ ചേട്ടൻ, സൂരജ്, അതുപോലെ തന്നെ അനിൽകുമാർ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ദിയ, ആതിര, പിന്നെ നമുക്ക് ദേവിക, ലളിത ചേച്ചി, അംബിക ചേച്ചി, ഷമി ചേച്ചി, അതുപോലെ തന്നെ അനുജയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം ശ്രീകല, നമ്മുടെ തങ്കമണി ടീച്ചറൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ടു ദി വിന്നേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? എന്തായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ദ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ.
4: നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാർത്തുണ്ടി

0: Oye, parido, ¿y qué?
1: Uski. Uski koi zarurat nahi. Rasta to main malum kar lungi. Lekin.
2: Lekin?
1: Lekin mujhe kuch chahiye.
2: Kya?
1: बस की लकड़ी कुम्मा बस की लकड़ी कुम्मा
3: ആദ്യത്തെ ഡയലോഗ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് തേന്മാവിൻ കൊമ്പത്തിലേത് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട്, ഈ സിനിമയുടെ ഹിന്ദി വേർഷനായിട്ടുള്ള സാത് രംഗ് കെ സപ്നെ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ കാർത്തുമ്പിയുടെ വേഷം ചെയ്യുന്ന ജൂഹി ചൗള പറയുന്ന ഡയലോഗാണ് കേൾപ്പിക്കുന്നത്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ ഒരു സിനിമയിലെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗാണ്. നമ്മളെല്ലാവരും ഒരുപാട് കുടുകുടെ ചിരിച്ചിട്ടുള്ള, വീണ്ടും വീണ്ടും പറഞ്ഞു നടന്നിട്ടുള്ള ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ലാലേട്ടൻ്റെ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു സീൻ ഏതാന്ന് കത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം വേർഷൻ ഡയലോഗ് എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി ഓഡിയോ പ്ലേ ചെയ്യാം.
0: നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല, കാർത്തുമ്പി പോയി വഴി ചോദിക്ക.
1: ഉസ്കി ഉസ്കി കോയി സറുറത് നഹി റാസ്താ തോ മേ മാലൂം കർ ലുംഗി ലേക്കിൻ
2: ലേക്കിൻ
1: ലേക്കിൻ മുജേ കുച്ച് ചാഹിയേ.
2: ക്യാ?
1: बस की लकड़ी कुम्मा बस की लकड़ी कुम्मा
3: यस. കാർത്തുമ്പിയോട് പോയി വഴി ചോദിക്കാനായിട്ട് പറയുമ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് കാർത്തുമ്പി ഒരു കാര്യം നമ്മുടെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതാണ് ആ ഒരു സീൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം വേർഷൻ ഡയലോഗ് എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. 2014-4290190 എന്ന നമ്പറിലേക്ക്, 0474-2919-0090. ഇനി വാട്സപ്പ് ത്രൂ ആണ് ആൻസർ അറിയിക്കേണ്ടതെങ്കിൽ വാട്സപ്പ് ത്രൂവും അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: പിറന്നേ കോടി പറന്നേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
8: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് ഹേ.

0: ஸ்ரேயா பிரீமியர் லீக்.
1: Once again, welcome back to Australia Premier League with me, RJ Elikutti. അങ്ങനെ തേൻമാവിൻ കൊമ്പത്ത് 32 വർഷത്തിന് ശേഷം റീ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ഇന്ന് ആ സിനിമ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിലെ ഐക്കോണിക് സീനുകൾ, ഡയലോഗുകൾ, പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൂവിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഫൺ ഗെയിം സെഗ്മെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.
2: നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാർത്തുമ്പി പോയി വഴി ചോദിക്കേ.
3: ഉസ്കി ഉസ്കി കോയി സറത് നഹി റാസ്താ തോ മേ മാലൂം കർ ലുംഗി ലേക്കിൻ
4: ലേക്കിൻ
3: ലേക്കിൻ മുജേ കുച്ച് ചാഹിയേ.
4: ക്യാ?
3: ബസ് കി ലക്ഡി കുമ്മ. ഹാ? बस की लकड़ी गुम्मा.
1: തേൻമാവിൻ കൊമ്പത്തെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സീനാണ് ഇത്. നമ്മുടെ ലാലേട്ടൻ കാർത്തുമ്പിയോട് വഴി ചോദിക്കുന്ന ഒരു രംഗമാണിത്. അപ്പോൾ ഞാൻ വഴി ചോദിക്കാം, പക്ഷെ തിരിച്ച് എനിക്ക് എന്തോ വേണം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീനായിരുന്നു ഇത്. ഒരുപാട് പേർക്ക് ഈ സീൻ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഹിന്ദി വേർഷൻ ഡയലോഗാണ് ഞാൻ റിപ്ലൈ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ കാർത്തുമ്പി പറയുന്നത് ഹിന്ദി വേർഷനാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദിയിലേക്ക് ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തപ്പോഴത്തേക്കും ജൂഹി ചൗളയായിരുന്നു ഈ ഒരു കാർത്തുമ്പിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അരവിന്ദ് സ്വാമിയായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അരവിന്ദ് സ്വാമിയോട് പറയുന്ന വേർഷനാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് മലയാളം വേർഷൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ജെഫിൻ ഒരു ഓഡിയോ അയച്ചു കേട്ടോ.
5: വഴിയൊക്കെ ഞാൻ ചോദിക്കാം, പക്ഷേ എനിക്കൊരു കാര്യം വേണം. നാക്ക് മുത്തുകവ്.
1: ഓക്കെ, ഇത് തന്നെയാണോ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ.
2: നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാർത്തുമ്പി പോയി വഴി ചോദിക്കേ.
6: വഴി ഞാൻ ചോദിക്കാം, പക്ഷേ എനിക്കൊരു കാര്യം വേണം.
2: എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ.
6: നിനക്ക് മുദ്ദു ഗവു. മുദ്ദു ഗവു.
1: ഓക്കെ, ഈ ഒരു മുദ്ദുഗവ് എന്താണെന്ന് അന്വേഷിച്ച് നമ്മുടെ ലാലേട്ടൻ ഒരുപാട് ആ ഒരു സിനിമയിൽ അലഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ ജെഫിൻ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ജെഫിൻ. ജെഫിൻ മാത്രമല്ല, ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് ടൈപ്പ് ചെയ്ത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓഡിയോ അയക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫുൾ ഡയലോഗ് ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തുഗവ് എന്നുള്ള ഒറ്റ വാക്കിലും ആൻസർ നിർത്തിയവരുണ്ട് കേട്ടോ. എനിവേ, റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ജ്യോതിർ ശിവ, സഹദേവൻ, റിസ്വാന, അർച്ചന, അൻവർ, ജിയോൺ, ഉണ്ണിച്ചേട്ടൻ, അതുപോലെ തന്നെ ഷെമി ചേച്ചി, റജീന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ശ്രീകല ചേച്ചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് നമ്മൾ അടുത്ത ഓഡിയോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ.
7: നെയ്ത്തുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഏഴ് എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവിൽ വന്ന് നിന്നാൽ പത്തര മാറ്റുള്ള 100 മൂലിക്കുട്ടന്മാർ നിരന്ന് നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തുനിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല.
1: ഇത് നമ്മുടെ തേൻമാവൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ് എങ്കിലും ഈ ഒരു സീനിൽ പ്ലേ ചെയ്യുന്ന BGM ഉണ്ട്. അത് ഈ സിനിമയിൽ അല്ല നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളത്. വേറൊരു സിനിമയിലൂടെയാണ് നമുക്ക് ആ BGM ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും നമുക്ക് ഭയങ്കര പരിചിതമായതും നമ്മൾ കേട്ടതുമൊക്കെ. ആ BGM ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം, വ്യക്തമായിട്ട് കേൾക്കണം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഏത് BGM ആണെന്നുള്ളത്. സോ ഡയലോഗൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്, ആ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന BGM. അത് മറ്റൊരു സിനിമയിലൂടെയാണ് നമ്മൾ കേട്ട് പരിചിതമായിരിക്കുന്നത്. സോ ആ BGM ഏതാണെന്നും ആ സിനിമ ഏതാണെന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഈ ഒരു സീൻ വ്യക്തമായിട്ട് കേട്ടോളൂ.
7: നെയ്ത്തുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഏഴ് എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവിൽ വന്ന് നിന്നാൽ പത്തര മാറ്റുള്ള 100 മൂലിക്കുട്ടന്മാർ നിരന്നു നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തുനിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല.
1: മലയാളത്തിലെ മറ്റൊരു ഐക്കോണിക് സിനിമയിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു ബീജിയം, ഈ ഒരു പാട്ടും സുപരിചിതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ആ സിനിമയും ആ പാട്ടും ഏതാണ് എന്നുള്ളതാണ് എനിക്ക് ആൻസർ ആയിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ആൻസർ പറയാനായിട്ട് എന്നെ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0474-2919-0904-749-1909-0 വാട്സപ്പ് ത്രൂ ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909-0952669-0 9526490909-0

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Chota Chota Mumbai, as we are back on Ashraya Premier League with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മളെ തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയെ ഇങ്ങനെ റീവിസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഓഡിയോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ.
1: നെയ്ത്തുകാരന്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടില് ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവില് വന്ന് നിന്നാൽ 10.5 100 മൂലിക്കുട്ടന്മാര് നിരന്നു നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്ത് നിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല.
0: യെസ് ഈ ഒരു സീനിൽ തെന്മാവിൻ കുമ്പത്ത് എന്ന് പറയുന്ന മൂവിയുടെ ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന BGM നമ്മൾക്ക് മറ്റൊരു സിനിമയിലൂടെയാണ് പരിചിതമായിട്ടുള്ളത്. അത് ഏത് സിനിമയാണ്, അത് ഏത് പാട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു BGM ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറെ റൈറ്റ് ആൻസേഴ്സ്, ഒരുപാട് പേരല്ല, കുറച്ച് പേര് റൈറ്റ് ആൻസേഴ്സ് അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അവർ റൈറ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ പാട്ട് തെറ്റിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഐക്കോണിക് ട്യൂൺ തന്നെയാണ്. നമുക്ക് ആ ഒരു സിനിമയും മലയാളത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അത് ലാലേട്ടൻ്റെ ഒരു ഹിറ്റ് സിനിമ തന്നെയാണ്. ലാലേട്ടൻ ശോഭന മാം കോമ്പിനേഷൻ തന്നെയാണ്. സോ അത് ഏത് ഓഡിയോ ആണെന്ന് ഞാൻ കേൾപ്പിക്കാം, അല്ലെങ്കിൽ അത് ഏത് പാട്ടിൻ്റെ റെഫറൻസ് ആണെന്ന് ഞാൻ ആദ്യം കേൾപ്പിക്കാം കേട്ടോ.

തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ മിന്നാരം റഫറൻസ് ആയിരുന്നു അത്. എസ് പി വെങ്കടേഷ് സാർ ഈ ഒരു ട്യൂൺ ചെയ്തതിന് ശേഷം പ്രിയദർശൻ സാറിനെ കേൾപ്പിച്ചപ്പോഴത്തേക്കും പ്രിയദർശൻ സാറിന് ഈ ഒരു ട്യൂൺ ഇഷ്ടമായി എങ്കിലും നമ്മളുടെ ഈ ഒരു സിനിമയിൽ അത് ആഡ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ അടുത്ത പടമായിട്ടുള്ള മിന്നാരത്തിൽ അത് ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് നിലാവേ മായുമോ എന്നുള്ള പാട്ടിൽ ഈ ഒരു ട്യൂൺ വന്ന് നമുക്ക് ആ ഒരു പാട്ടും ആ ഒരു ട്യൂണും പരിചിതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും നാളും നമ്മൾ തേന്മാവൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് ഈ ഒരു സീനിൽ അങ്ങനെ ഒരു ട്യൂൺ റെഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് നമ്മുടെ ബ്രെയിനിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാനത് കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളോടും ചോദിച്ചു. ഒരു നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നത് റെജീന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, ജിയോൺ എന്നിവരൊക്കെയാണ്. സോ റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്തവർക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഷെമി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, നിലാവേ മായുമോ എന്നുള്ള മിന്നാര മൂവിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കും നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇതും ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ്.

ലാലേട്ടൻ കാർത്തുമ്പിയോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഡയലോഗുള്ള ഒരു സീനായിരുന്നു ഇത്. അപ്പം ആ ഒരു അവിടെ വരുന്ന ഒരു BGM ആണിത്. ആ ഒരു സീൻ ഐഡന്റിഫൈ ചെയ്യണം, അപ്പോൾ പറയുന്ന ആ ഒരു ഡയലോഗ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഈ ഒരു സീനും ആ ഒരു ഡയലോഗും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൻസർ പറയാനായിട്ട് എന്നെ വിളിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജും അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090. 0474-291-9090. ഞാൻ ആ സീൻ ഒന്നും കൂടി കേൾപ്പിക്കാം കേട്ടോ. ഐ മീൻ ആ ഒരു BGM.

ഒരു സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റുന്ന ആ ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു സീനാണ് ഇത്. അപ്പോൾ ഈ സീൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഒരു സീനിൽ വരുന്ന BGM ആണിത്. സോ ആ സീൻ ഏതാണ്, അപ്പോഴത്തെ ഒരു ഡയലോഗ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ വിളിച്ച് പറയാനുള്ള നമ്പർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 9526490906 9526690609. 9490. Keep on listening, Astri FM 90 Nadinoppam Nadarkoppam.

0: എല്ലാവർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നോ? പുറത്ത് നല്ല മഴ പെയ്യാനായിട്ട് പോവാ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ, ഇരുണ്ട് മൂടി ഒരു കാലാവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് കുറച്ച് സീനാണ് കേട്ടോ. നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മുടെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, പത്തനംതിട്ട അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തൊക്കെ അടുത്ത 3 മണിക്കൂറിൽ ഭയങ്കര ശക്തമായിട്ടുള്ള മഴ വരാനുള്ള സാധ്യതകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മഴയൊക്കെ വരുന്നുണ്ട്, കൂടെ നല്ല ഇടിയും വരുന്നുണ്ട്. സോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാതിരിക്കുക. നല്ല മഴ പെയ്യുന്ന സമയത്ത് സേഫായിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, നമ്മൾ ഓഫീസിൽ നിന്നും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലേക്ക് തന്നെ എത്താനൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇടിയൊക്കെ വെട്ടുകയാണെങ്കിൽ ഒന്ന് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുക. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആഴ്ചയിലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദാ 5 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തേൻമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചെറിയൊരു കുട്ടി ഗെയിം സെഗ്മെന്റുമായിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനൊരു ബി ജി എം കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബി ജി എം ഏത് സീനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബി ജി എം ഇതായിരുന്നു.

0: ആ സിനിമയില് ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനുള്ള ഒരു ബീജി ആണ് കേട്ടോ ഇത്. അപ്പോ ഇത് ഏത് സീനാണെന്ന് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ഉണ്ണിച്ചേട്ടൻ്റെ കോള് കട്ടായി പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. പക്ഷേ ചില ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടോയെന്നൊരു സംശയം. എനിവേസ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നൊന്ന് കേൾപ്പിക്കാം.
1: പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്.
2: വേഗം ചോദിച്ചോളൂ, ഇനി മറക്കുന്നതിന് മുമ്പ്.
1: പോരുന്നോ എന്റെ കൂടെ?
0: യെസ്. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ പെട്ടെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ അവസാനം നമ്മുടെ ലാലേട്ടൻ പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുന്ന ആ ഒരു സീനായിരുന്നു ഇത്. അപ്പോൾ എന്നാലും നമുക്ക് റൈറ്റ് ആൻസർ, അത് ഈ ഒരു സീൻ റിലേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറക്റ്റ് ഡയലോഗൊക്കെ അയച്ച് നമുക്ക് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷിമി ചേച്ചി, അർച്ചന ചേച്ചി, അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും റൈറ്റ് ആൻസറാണ് ഇവരെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ സീന് മുന്നേ ഉള്ളതും പിന്നെ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ കറക്റ്റ് ഡയലോഗ് എന്താണെന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോരുന്നോ എൻ്റെ കൂടെ എന്നുള്ളതായിരുന്നു ഡയലോഗ്. എനിവേസ് സാറില്ല, തെറ്റിപ്പോയിട്ടില്ലെങ്കിലും നമുക്ക് വിഷമിക്കാനായിട്ടൊന്നുമില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ ഇനിയും ചോദ്യങ്ങളുണ്ടല്ലോ. സോ അടുത്ത ചോദ്യം നമ്മൾ കേൾപ്പിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. തെന്മാവിൻ കൊമ്പത്ത് സിനിമയിലെ ഒരു ഫേമസ് പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലൂട്ട് പോർഷനാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതേത് പാട്ടാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ ഈ പാട്ട് ഒരു 10,000 വട്ടം കേട്ടിട്ടുണ്ട് ഫോർ ഷുവർ. ഇതിൻ്റെ ഇടയിൽ പക്ഷേ ഈ ഒരു ഫ്ലൂട്ട് സംഭവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കോളൂ. ഈ ഒരു ഫ്ലൂട്ട് പോർഷൻ എവിടെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് എന്നിങ്ങനെ ആലോചിച്ച് വെച്ചോളൂ. ഞാൻ ഒന്നുകൂടി ആ ഓഡിയോ കേൾപ്പിക്കാം. ഏതാണ് ഈ പാട്ട്? പാട്ട് മനസ്സിലായെങ്കിൽ എന്നെ വിളിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കാം എൻ്റെ നമ്പർ 0474 2919090 0974219090. ഇനി വാട്സപ്പിലാണ് ആൻസേഴ്സ് അയക്കുന്നതെങ്കിൽ വാട്സപ്പിലേക്കും മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 9526490909625649090. ആൻസേഴ്സ് പോന്നോട്ടെ, അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം. എൻ്റെ മനസ്സിൽ

0: വേറെങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
0: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Yes, we are back on Ashraya Premier League with me, RJ. Ilkuti studio clock il samayam 5 mani kaiyinya 48 minute aayirikkiyana. Appo endala nammal Thein Maavin Kumbath ennu parayna cinemayile oru paattinte idayilulla oru flute portion aanu kelpichittundayirunnathu. Adu kettukonda adu paattaanu identify cheyyanennaanu parnathu. Appo ende audio question idayirunnu. എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ കുറേ കുറേ കുറേ മെസ്സേജ് വന്നു. അതിലെല്ലാവരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞു അത് ഇന്ന പാട്ടാണ് എന്നുള്ളത്. ഏത് പാട്ടാണെന്നുള്ളത്? കള്ളിപ്പൂങ്കുയിലെന്നുള്ള പാട്ടാണെന്നുള്ളത്. അത് ശരിയാണോ? നമുക്കൊന്ന് നോക്കിയാലോ.

യെസ്, നമുക്കറിയാം ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ കള്ളി കള്ളി കള്ളി കള്ളി എന്ന് വിളിച്ചുകൊണ്ടാണ് കള്ളിപ്പൂങ്കുയിലെ എന്ന് പറഞ്ഞ് ഈ ഒരു പാട്ടിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള, മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. നമ്മുടെ അർച്ചന, ഷെമി ചേച്ചി, രജന ചേച്ചി, അനുജ, ഗായത്രി, സ്വരൂപ്, അജയ്, അക്ഷയ്, അജീഷ്, ശ്രീകല ചേച്ചിയൊക്കെ നമുക്ക് റൈറ്റ് ആൻസറാണ് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവരും കള്ളിപ്പൂങ്കുയിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഈ പാട്ടിന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറിയും കൂടി പറയാം കേട്ടോ. ഈ പാട്ട് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത് കന്നിത്തേനുണ്ണും എന്ന വാക്കിലായിരുന്നു. കള്ളിപ്പൂങ്കുയിലേന് പകരം കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ പാതി നിർത്തിയിട്ട് നമ്മുടെ ബെനി ഇഗ്നീഷ്യസ് പറഞ്ഞു, ഇത് ഇങ്ങനെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, ഇതൊന്ന് മാറ്റി എഴുതിയാലോ എന്നിങ്ങനെ പറഞ്ഞു. അതായത് ഒരു വിളിയിൽ ഇങ്ങനെ പാട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്നിങ്ങനെ സംഗീത സംവിധായകൻ പറഞ്ഞു. അത് കേട്ട മാത്രം സ്പോട്ടിൽ നമ്മുടെ ഗിരീഷ് പുതഞ്ചേരി എന്ത് ചെയ്തു, പുതിയ വരി അങ്ങോട് എഴുതി കൊടുത്തു. എന്താണ് എഴുതി കൊടുത്തത്? കന്നിത്തേനുണ്ണും എന്ന് മാറി അത് കള്ളിപ്പൂങ്കുയിലായി. അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടുപോയ പാട്ട് പിന്നീട് കള്ളിപ്പൂങ്കുയിലായി മാറിയത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് സംഗീത സംവിധായകരെ ഡയറക്ടർക്ക് കൊടുത്തൊരു ട്വിസ്റ്റ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഓഹോ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ വരിയൊക്കെ മാറ്റി പാട്ട് എഴുതും അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പണി തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലെ പ്രിയന്റെ പണി എന്തായിരുന്നു എന്നറിയാമോ, നമ്മുടെ പ്രിയൻ സാർ എന്താ ചെയ്തെന്നറിയാമോ, മോഹൻലാലിനെ കൊണ്ട് ആ സീനിന് മുന്നേ കള്ളി കള്ളി കള്ളി കള്ളി എന്ന് വിളിപ്പിച്ച് നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ സൗണ്ടിൽ കള്ളിപ്പൂങ്കുയിലെ എന്ന പാട്ടിലേക്ക് ആ സീൻ അങ്ങോട്ട് കണക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മാഷെ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. എന്തൊക്കെയാണല്ലേ, ഇപ്പോൾ 32 വർഷത്തിന് ശേഷം ദാ ഈ ഒരു സിനിമ ഇങ്ങനെ റീറിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സമയത്തെയും ഈ സിനിമയിൽ ഓരോ പാട്ടുകൾ എഴുതിയതിൻ്റെയൊക്കെ കഥ ഇങ്ങനെ അറിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ സിനിമയോട് ഇഷ്ടം കൂടുതലാണ് തോന്നുന്നത് അല്ലേ. സോ 5 സംസ്ഥാന അവാർഡുകളും 2 നാഷണൽ അവാർഡുകളും ഒക്കെ കരസ്ഥമാക്കി ഇപ്പോഴും മലയാളികളുടെ ഇടയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന മോസ്റ്റ് പോപ്പുലർ മലയാളം സിനിമ, ബെസ്റ്റ് കോമഡി മലയാളം സിനിമ എന്നൊക്കെ നമുക്ക് കണ്ണും പൂട്ടി വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തേൻമാവിൻ കൊമ്പത്തെ എന്നുള്ളത്. സോ ആഫ്റ്റർ 32 ഇയേഴ്സ് ഇപ്പോൾ ആ തിയേറ്ററുകളിൽ ആ സിനിമ വീണ്ടും എത്തിയിരിക്കുകയാണ്. പോയി കാണണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും പോയി കാണാവുന്നതാണ് കേട്ടോ ഈ ഒരു സിനിമ. സോ വൺസ് അഗെയിൻ ഇത്രയും നല്ലൊരു മൂവി നമുക്ക് തന്ന പ്രിയൻ സാറിനെ ഓർക്കുന്നു, പ്രിയൻ സാറിനോടൊരു താങ്ക് യു പറയുന്നു. ആൻഡ് നമ്മുടെ ലാലേട്ടനായാലും ശോഭന മാം ആയാലും അവരുടെ ഒരു കോമ്പിനേഷൻ ലൈക്ക് അൺബീറ്റബിൾ ആണല്ലേ, അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഒരുപാട് സിനിമകൾ നമുക്ക് ഇവരുടെ ഒരു കോമ്പിനേഷനിൽ കിട്ടിയിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ നമുക്കിങ്ങനെ ബാക്ക് ടു 90s സിനിമയിലേക്കൊക്കെ പോവാം. ഇതുപോലെ പുതിയ പുതിയ സിനിമകളൊക്കെ വീണ്ടും റീറിലീസ് ചെയ്യട്ടെ. നമ്മുടെ ലാലേട്ടൻ്റെ പഴയ മാസ് പടങ്ങൾ, ഇനി ഏതൊക്കെ പടങ്ങൾ നമ്മൾ റീറിലീസിലൂടെ കാണാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എനിവേയ്സ് എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് ഞാൻ വിഷ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി 5 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് എനിക്ക് നമ്മളുടെ ആശ്രയ പ്രീമിയർ ലീഗ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയവും കൂടിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് റൈറ്റ് ആൻസേഴ്സൊക്കെ പറഞ്ഞ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും, ഫ്രൈഡേ ഈവനിങ് അവരെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം കൊടുക്കുന്നത് ചിലങ്കാവ് റിയൽ എസ്റ്റേറ്റ് ആണ്. സോ ഈ വീക്കിലെ വിന്നർ ആരാണെന്നറിയാൻ നാളെ വരെ ഒന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, നെക്സ്റ്റ് അടുത്ത 3 അവേഴ്സിനുള്ളിൽ നമ്മുടെ ഇവിടെ നല്ല മഴ പെയ്യുമെന്നുള്ള അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് ഇരിക്കാനായിട്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ടാവും, അപ്പോൾ എന്തായാലും ആരും കറണ്ടിലൊന്നും കളിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷ് ചെയ്ത്. ഇറ്റ്സ് മീ ആർ ജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 o'clock.

കോവിഡ് ലോക്ഡൌൺ പരിമിതിക്കുള്ളിൽ നിന്ന് പിറവിയെടുത്ത ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള മികച്ച സിനിമകളുടെ നിരയിലേക്ക് ചേർത്ത് വെക്കാനാവുന്ന ചിത്രമാണ് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ലവ്. വെറും 91 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചിത്രം ക്ലൈമാക്സിനെ കുറിച്ചുള്ള പ്രേക്ഷകന്റെ ഊഹങ്ങളെ എല്ലാം അട്ടിമറിച്ച് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളിലൂടെയും സസ്പെൻസിലൂടെയും വളരെ ആകർഷകമായി സഞ്ചരിക്കുന്ന ഇതിന്റെ തിരക്കഥ സിനിമ കണ്ടിറങ്ങിയ ശേഷം കാണിയുടെ മനസ്സിൽ ചോദ്യങ്ങളും ചിന്തകളും ബാക്കി വെക്കുന്നു. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്.
1: ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഷൈൻ, ടോം ചാക്കോ, രജിഷ വിജയൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി കോവിഡ് ലോക്ഡൌൺ കാലത്ത് ചിത്രീകരിച്ച മികച്ചൊരു മിനിമലിസ്റ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ് ലവ്. ഒരടഞ്ഞ മുറിക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് ഈ സിനിമ.
2: ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
3: സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം.
0: ഇതൊക്കെ എങ്ങനെ സാധിക്കണ്ട? ഹാപ്പി ലൈഫ്, ഹാപ്പി വൈഫ്.
1: ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയും എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വിവാഹമോചനത്തിലൂടെയോ അല്ലെങ്കിൽ കൊലപാതകത്തിലൂടെയോ ചിന്തിച്ചിട്ടുണ്ടാകാമെന്ന് ചിത്രത്തിലെ ഒരു കഥാപാത്രം നിരീക്ഷിക്കുന്നുണ്ട്. ആ ചിന്തയുടെയും വെറുപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. താൻ ഗർഭിണിയാണെന്ന വാർത്ത ഡോക്ടറിൽ നിന്ന് അറിയുന്ന ദീപ്തിക്ക് അതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതേസമയം വീട്ടിൽ തനിച്ചിരുന്ന് മദ്യപിക്കുന്ന ഭർത്താവ് അനൂപിന്റെ മനസ്സിലും അസ്വസ്ഥതകൾ മാത്രമാണ്. പരസ്പര വിശ്വാസമില്ലായ്മയും സാമ്പത്തിക വ്യക്തിഗത പ്രശ്നങ്ങളും കാരണം തകർന്നുപോയ അവരുടെ ദാമ്പത്യത്തിലേക്ക് സുഹൃത്തുക്കൾ കൂടി കടന്നു വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നു.
4: ഡോക്ടർ എന്ത് പറഞ്ഞു?
5: നേരത്തെ വിളിച്ച് അന്വേഷിക്കണമായിരുന്നു.

0: നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട കോവിഡ് ലോക്ഡൌൺ കാലത്തും മലയാള സിനിമയുടെ സർഗാത്മകത മരവിച്ചു പോയിട്ടില്ല എന്നതിന്റെ വലിയൊരു തെളിവാണ് ഖാലിദ് റഹ്മാന്റെ ലവ്. ഒരു അപ്പാർട്ട്മെന്റിലെ മുറിക്കുള്ളിൽ മാത്രം ചിത്രീകരിച്ച ഈ ചിത്രം പ്രേക്ഷകനെ സ്വന്തം യാഥാർത്ഥ്യങ്ങൾ മറന്ന് സിനിമയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള അഡ്രിനാലിൻ റഷ് സമ്മാനിക്കുന്ന ഒന്നാണ്. ഒറ്റ അപ്പാർട്ട്മെന്റ് ലൊക്കേഷനിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ലൈറ്റിംഗും ലൈവ് ക്യാമറ ആംഗിളുകളും കഥാപാത്രങ്ങളുടെ ആന്തരിക മാനസികാവസ്ഥയെ തികച്ചും മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഷൈം ടോം ചാക്കോയുടെ അസ്ഥിരവും പെട്ടെന്ന് മാറി പറയുന്നതുമായ പെരുമാറ്റങ്ങളും രജിഷ വിജയന്റെ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിന് വലിയ കരുത്താണ് പകർന്നത്. സ്നേഹം എപ്രകാരമാണ് വെറുപ്പിലേക്ക് വഴിമാറുന്നതെന്നും യാഥാർത്ഥ്യവും തോന്നിവാസങ്ങളും തമ്മിലുള്ള വലിപ്പച്ചെറുപ്പ അതിർവരമ്പുകൾ എങ്ങനെയാണ് മാഞ്ഞു പോകുന്നതെന്നും കൃത്യമായി വരച്ചു കാട്ടുന്ന തിരക്കഥയും അതിലെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമാണ് സിനിമയെ ആകർഷകമാക്കുന്നത്.
1: എന്തെങ്കിലും പറയാണെങ്കിൽ പറയണം, എല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിക്കല്ലേ വേണ്ടത്.
2: ഇത്രയും കാലം കൂടെ നിന്നിട്ട് എന്റെ അടുത്ത് ഇത്ര വലിയ ചെറ്റത്തരം ചെയ്ത് നിന്നോട് ഞാൻ എന്ത് പറയാനാ?
1: ഞാൻ എന്ത് ചെറ്റത്തരം അടിച്ചത്?

സ്നേഹവും ത്രില്ലും ദാമ്പത്യ ബന്ധങ്ങളിലെ സങ്കീർണതകളും കൃത്യമായി വരച്ചുകാട്ടിയ ഈ ചിത്രം മലയാള സിനിമയുടെ ക്രിയേറ്റീവ് മേക്കിങ്ങിന്റെ മികച്ചൊരു ഉദാഹരണമാണ്. അടച്ചിട്ട ഒരു അപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രേക്ഷകന്റെ ഹൃദയമിടിപ്പ് കൂട്ടാൻ സാധിക്കുമെന്ന് തെളിയിച്ച ലവ് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ മിനിമലിസ്റ്റിക് ത്രില്ലറുകളിൽ ഒന്നായി എന്നും നിലനിൽക്കും.

0: ஆஸ்ரேயா எஃப்எம் 90 நாடினொப்பம். ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: സാങ്കേതിക വിദ്യയുടെയും മികച്ച തിരക്കഥകളുടെയും കരുത്തിൽ എത്ര വലിയ പ്രതിസന്ധികളെയും അതിജീവിച്ച ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത്. 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടപ്പോഴും സിനിമ മരിക്കില്ലെന്ന് തെളിയിച്ച ഖാലിദ് റഹ്മാൻ ചിത്രം ലവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമൽ ലൊക്കേഷനിൽ ഒരുക്കിയ അപാരമായ ഒരു സിനിമാറ്റിക് ത്രില്ലർ. വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: ദൃശ്യം ടൂവിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് അതേസമയം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ലവ് എന്ന കൊച്ചു ചിത്രം ശ്രദ്ധ നേടുന്നത്. തുടക്കത്തിൽ ഒട്ടേറെ സ്നേഹവും പ്രണയവും ഉണ്ടാവുകയും എന്നാൽ നിലവിൽ സ്നേഹമൊഴികെ മറ്റെല്ലാ തർക്കങ്ങളും നിറഞ്ഞതുമായ ഒരു ദമ്പതികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. താൻ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞ ദീപ്തി ഉച്ചയോടെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവായ അനൂപ് മുറിയിലിരുന്ന് മദ്യപിക്കുകയും വീഡിയോ ഗെയിം കളിക്കുകയുമാണ്. തുടർന്ന് ഇരുവർക്കുമിടയിൽ ഉണ്ടാകുന്ന രൂക്ഷമായ തർക്കത്തിനൊടുവിൽ ദീപ്തി കൊല്ലപ്പെടുന്നു. മൃതദേഹം ഒളിപ്പിക്കാൻ അനൂപ് അസ്വസ്ഥനായി ശ്രമിക്കുമ്പോഴാണ് സ്വന്തം ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒന്നാമത്തെ സുഹൃത്ത് അങ്ങോട്ടേക്ക് എത്തുന്നത്. അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു സുഹൃത്തും ഹരിത എന്ന പെൺകുട്ടിയും അവിടേക്ക് വരുന്നു. ഈ സുഹൃത്തുക്കളെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാതെ നട്ടം തിരിയുന്ന അനൂപ് ഒടുവിൽ താൻ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് അവരോട് സംസാരിക്കുന്നു.
1: ഫോട്ടോ കുറച്ച് ചോരയിരിക്കുന്നു. ഒന്ന് തുടച്ചു.

0: മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന കാര്യത്തിൽ അവർ തർക്കിക്കുന്നതിനിടെ വീണ്ടും ഡോർബെൽ അടിക്കുകയും ദീപ്തി ജീവനോടെ അകത്തേക്ക് നടന്നു വരികയും ചെയ്യുന്നു.
1: ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്ന് എടാ ഞാൻ പറയണേക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്ന് എടാ ഞാൻ ഭാര്യ അറിഞ്ഞ് അവൾ എന്നെ പൊക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കട്ടെ. ഒരു അരമണിക്കൂർ പ്ലീസ് എടാ പറഞ്ഞേക്ക് പ്ലീസ് ഡാ പറഞ്ഞേക്ക് പ്ലീസ് ഡാ സംസാരിച്ചിരിക്കുക കഴിക്കാൻ ഇവിടെ സോറിട്ടാ ഡാ പ്ലീസ് എടാ നീ പറഞ്ഞു മനസ്സിലാക്കാം. എടാ ഒരു അരമണിക്കൂർ എടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ അവിടെ പോകും. അതുകൊണ്ടാ നിങ്ങൾ സംസാരിച്ചിരിക്കുക പ്ലീസ്.
0: യാഥാർത്ഥ്യവും ഹാലൂസിനേഷൻസും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്ന മനോഹരമായ സൈക്കോളജിക്കൽ മേക്കിംഗ് ആണ് ഖാലിദ് റഹ്മാൻ ഈ ചിത്രത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. അനൂപിന്റെ ഉള്ളിലെ കുറ്റബോധവും ചിന്തകളുമാണ് സുഹൃത്തുക്കളുടെ രൂപത്തിൽ അവന്റെ മുന്നിൽ തെളിയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത്, ആരാണ് കൊലപാതകം ചെയ്തത് എന്ന സംശയമുനയിൽ അവസാന നിമിഷം വരെ പ്രേക്ഷകനെ നിലനിർത്താൻ ലവ് എന്ന ചിത്രത്തിന് സാധിക്കുന്നുണ്ട്.

ആദ്യത്തെമ്പൊരി ഒരൽപ്പം മാത്രം തെരച്ചാൽ മതി ലോകം കത്തും മിന്നല പാമ്പായി പിണയും ഉച്ചത്തിൻപഴി കടന്നേ പോണം സത്യത്തിൻ മാണം കണ്ടെത്താനായി കണ്ണു കൂർത്തേ പോണം കാതുമോർത്തേ പോണം.

ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡി ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആദ്യ കാഴ്ചയിൽ ലവ് പ്രേക്ഷകനിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാം. ആരാണ് ആ രണ്ട് സുഹൃത്തുക്കൾ? സിനിമയുടെ അവസാനം ആരാണ് ആരെയാണ് കൊല്ലുന്നത് എന്നിങ്ങനെ. എന്നാൽ രണ്ടാമതോ മൂന്നാമതോ കാണുമ്പോൾ ഈ ഡാർക്ക് ത്രില്ലർ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ പ്രേക്ഷകർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ക്ലബ് ബോർഡിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
1: ഇതൊക്കെ എന്റെ ഭാര്യയോട് പറയുമ്പോഴേ അവള് പറയാണ് എനിക്ക് മാനസികം, ഞാൻ എന്താ അവളോടൊക്കെ പറയണ്ടേ? മാനസികാവസ്ഥ എനിക്ക് അവൾ എന്റെ കൂടെ പോരും ആലോചിച്ചില്ല എനിക്ക് മാനസികം ഉണ്ടാവുന്ന
0: സിനിമയിൽ കാണുന്ന രണ്ട് സുഹൃത്തുക്കളും യഥാർത്ഥ വ്യക്തികളല്ല, മറിച്ച് അനൂപിന്റെ സ്വന്തം വ്യക്തിത്വത്തിന്റെ രണ്ട് വശങ്ങളാണ്. ആദ്യത്തെ സുഹൃത്തിന്റെ വേഷത്തിലെത്തിയ ഗോകുലൻ അനൂപിന്റെ ക്രൂരവും അക്രമവാസനയുമുള്ള വശമാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്വന്തം വഴിവിട്ട ബന്ധത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യയിൽ തെറ്റാരോപിക്കാനും സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഭാര്യയെ കൊലപ്പെടുത്താൻ പ്രചോദിപ്പിക്കാനും ശ്രമിക്കുന്ന മനസ്സിന്റെ ഭാഗമാണ് ഇത്. രണ്ടാമത്തെ സുഹൃത്തായി വേഷം ചെയ്ത സുധീകോപ്പ അനൂപിന്റെ കുറ്റബോധവും സംഘർഷങ്ങളും നിറഞ്ഞ വശമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഹരിതയുമായുള്ള ബന്ധം ദീപ്തി എന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാം എന്ന ഭയത്തോട് ജീവിക്കുന്ന, ദാമ്പത്യം എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ഭാഗമാണിത്. സുഹൃത്തുക്കളോട് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനൂപ് ഉപദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ദീപ്തിയുമായുള്ള സ്വന്തം ബന്ധം നന്നാക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. സിനിമയിൽ കാണുന്ന ആദ്യത്തെ കൊലപാതകം സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ദീപ്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അനൂപിന്റെ അക്രമാസക്തമായ മനസ്സിന്റെ ചിന്തയാണ്. രണ്ടാമത്തെ സംഭവം ദീപ്തിയുടെ കാറിനുള്ളിൽ അനൂപ് മരിച്ചു കിടക്കുമ്പോൾ അവന്റെ സംഘർഷഭരിതമായ മനസ്സ് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ പ്രധാന കഥാപാത്രത്തിന്റെ ആന്തരിക സംഘർഷങ്ങളെയും മനസാക്ഷിയെയും മറ്റ് കഥാപാത്രങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന സങ്കീർണമായ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ ഇന്ത്യൻ സിനിമകളിൽ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ.
1: അത് നല്ലൊരു ആശയം, തനിക്ക് കൊല്ലാൻ തോന്നിക്കഴിഞ്ഞാൽ ശരിയല്ലേ?
2: എടാ, നീ എന്ത് അറിഞ്ഞിട്ട് ഈ തല്ലും കൊല്ലും എന്നൊക്കെ പറയണേ? അത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്താന്ന് എനിക്കറിയോ?
3: എന്ത് പ്രശ്നം?
2: അത് ചെയ്തവന്റെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്കറിയോ? ഏ, കൊല്ലാൻ നടക്കും.
1: നീ എന്തേ പറയണത്? അയാൾക്ക് ചെയ്യണമെങ്കിൽ അയാൾ ചെയ്യട്ടെ, നീ എന്തിനു വേണ്ടെന്ന് പറയണത്?
2: ശരിയല്ലേ?
1: ഞാനാണ് ചെയ്യ്, ഉറപ്പാണ് ചെയ്യ്.
2: എടാ, നീയൊക്കെ കൊല്ല, ചാവ്, എന്ത് പണ്ടാറം വേണമെങ്കിലും ചെയ്യ്. നീയും ചാവ്, നീയും കൊല്ല്. പക്ഷെ എന്റെ കുടുംബത്തിൽ ഒന്നും പറ്റില്ല, എനിക്കതിന് സമയമില്ല. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ.
0: കേവലം ഒരു കൊലപാതകത്തിന്റെയോ ത്രില്ലറിന്റെയോ കഥ എന്നതിനപ്പുറം ലവ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വിചിത്രമായ ആത്മസംഘർഷങ്ങളുടെ നേർക്കാഴ്ചയാണ്. സ്ക്രീനിൽ നാം കാണുന്ന സുഹൃത്തുക്കൾ അനൂപിന്റെ തന്നെ ഉള്ളിലെ അക്രമവാസനയുടെയും കുറ്റബോധത്തിന്റെയും പ്രതീകങ്ങളാണ്. ഓരോ തവണ കാണുമ്പോഴും പുതിയ മാനങ്ങൾ തുറന്നു തരുന്ന ഖാലിദ് റഹ്മാന്റെ തിരക്കഥയും അവതരണവും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ പരീക്ഷണങ്ങളിൽ ഒന്നാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Astraya FM 90 il ini Aakashavani Vaarthagal.

0: സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. GST നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ GST. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദ പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore to 5 crore. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. Till now that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരീശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരീശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-ാം വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടുകാട്ട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തെരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറും ചോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപ്പൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: അപ്പാർട്ട്മെന്റിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന സിനിമയാണെങ്കിലും ലവ് എന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രവും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ദീപ്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച റജീഷ വിജയന്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. സ്വാഭാവിക അഭിനയവും വൈകാരികമായ ആഴവും കൊണ്ട് പ്രേക്ഷകരെ അതിശയിപ്പിച്ച റജീഷ തന്റെ കഥാപാത്രത്തിന് നൽകിയ ജീവൻ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നാണ്. വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
2: സംശയം ആകാത്ത രീതിയിൽ നൈസായിട്ട് ഒഴിവാക്കാം. ചെല്ലു, ഞങ്ങളോട് ഉണ്ടാ.

0: എന്താ തപ്പിത്തിരിഞ്ഞു നടക്കണ?
1: ഏയ് ഒന്നുമില്ല.
0: കൺഗ്രാറ്റ്.

0: സിനിമയുടെ അവസാന രംഗമൊഴികെ മുഴുവൻ ഭാഗങ്ങളും കോവിഡ് കാലത്ത് ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പരിമിതമായ ചുറ്റളവിലും പ്രേക്ഷകനെ ആദ്യ അവസാനം ആകർഷിച്ചു നിർത്താൻ ഈ ലൊക്കേഷൻ പശ്ചാത്തലത്തിന് സാധിച്ചു. ഷൈൻ ടോം ചാക്കോ, സുധീ കോപ്പ, ഗോകുലൻ, ജോണി ആന്റണി, വീണാനന്ദകുമാർ എന്നിവരെല്ലാം തിരക്കഥ ആവശ്യപ്പെടുന്ന രീതിയിൽ തങ്ങളുടെ കഥാപാത്രങ്ങളെ അത്യന്തം ബുദ്ധിപൂർവം സ്ക്രീനിൽ അവതരിപ്പിച്ചു.
1: അച്ഛൻ വിളിച്ചപ്പോ ഇവിടെ വന്നു അനൂപിനോട് സംസാരിച്ചു എന്നാണല്ലോ പറഞ്ഞേ. അതും മറന്നോയോ?
2: നീ എന്തിനാ നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ അച്ഛന്റെ അടുത്ത് പറഞ്ഞ എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്യുന്നു?
1: ഇൻസൾട്ടോ? എന്ത് ഇൻസൾട്ട്? അങ്ങനെ എന്തിനാ ഫീൽ ചെയ്യണേ? ഇല്ലാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞേ? പിന്നെ അനൂപിനെ എന്റെ കാര്യങ്ങൾ നേരിട്ട് വെക്കാൻ സമയമില്ലാത്തോണ്ടല്ലേ എനിക്ക് അച്ഛനോട് പറയേണ്ടി വരുന്നേ.
2: നീ എന്തിനാ എന്നെ വെറുതെ ചൊറിയാൻ നോക്കണം? എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചോളൂ. നിനക്ക്
0: എങ്കിലും ഈ സിനിമയിൽ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നത് ദീപ്തിയായി വേഷമിട്ട രജിഷ വിജയന്റെ പ്രകടനമാണ്. രജിഷ സ്ക്രീനിലുള്ള ഓരോ രംഗത്തിലും പ്രേക്ഷകരെ ആ രംഗത്തിലേക്ക് പൂർണ്ണമായി കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ 2016 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ രജിഷ ആ പുരസ്കാരം ഒരു യാദൃശ്ചികതയായിരുന്നില്ല എന്നും താൻ എന്തുമാത്രം മികച്ചൊരു നടിയാണെന്നും തന്റെ ആദ്യ സിനിമയുടെ സംവിധായകനായ ഖാലിദ് റഹ്മാന്റെ ഈ ചിത്രത്തിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.
2: എനിക്ക് വന്നു കയറുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പൊ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറണ? സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയല്ലേ, വാ എന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ട. വാ
1: വാ ഇരിക്കേ.
2: കാര്യം എന്താണ് പറഞ്ഞോ.
1: എനിക്കിപ്പോ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നുള്ളൂ അനൂപേ. ഞാൻ എന്റെ മൈൻഡിൽ നിന്നതൊന്നും പോണില്ല. ഞാനിങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. താനല്ലേ എന്നിങ്ങനെ ആക്കിയേ. എനിക്ക് സെലിബ്രേറ്റ് ഒന്നും ചെയ്യണ്ട. ശരിയാ, കുറെ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടിയ കുട്ടിയാ, പക്ഷെ അത് വേണമെന്ന് എനിക്ക്
2: നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ ഞാൻ തെറ്റെയ്ത്.
1: ഞാനില്ലാത്ത സമയത്ത് അവളുടെ കൂടെ ഇവിടെ വന്ന അനൂപിനെ ഒരു തെറ്റായി തോന്നിയില്ല. ആ റിലേഷൻഷിപ്പ് അനൂപിന് ഇതുവരെ ഒരു തെറ്റായി തോന്നിയിട്ടേയില്ല. ഏ, ഈ റൂമില്, നമ്മുടെ ഈ റൂമില് അതൊക്കെ തനിക്ക് എങ്ങനെ? എന്നിട്ട് താൻ ഇപ്പോഴും എന്നെ പറ്റിച്ചോണ്ടിരിക്കല്ലേ.
0: യക്ഷൻകാരി പെരേര, നേഹ നായർ എന്നിവരൊരുക്കിയ പശ്ചാത്തല സംഗീതവും പാട്ടുകളും സിനിമയിലെ മിസ്റ്ററി അല്ലെങ്കിൽ ത്രില്ലർ മൂഡിന് അത്യന്തം അനുയോജ്യമാണ്. 91 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഒരിടത്തു പോലും ലാഗോ മടുപ്പോ അനുഭവപ്പെടാതെ പ്രേക്ഷകനെ സ്ക്രീനിലേക്ക് കെട്ടിയിടാൻ ഈ സാങ്കേതിക മികവിന് സാധിക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയാതെ പോയ ചിത്രങ്ങളിൽ ഒന്നാണ് ലവ്. ദൃശ്യം 2 പോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ കൃത്യമായ പ്രമോഷനുകളോടെ നേരിട്ട് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ കുറച്ചുകൂടി വലിയ ചർച്ചയാകാമായിരുന്ന ഒരു സിനിമാറ്റിക് അനുഭവമായിരുന്നു ഇത്. വലിയ തിയേറ്റർ അനുഭവം ആഗ്രഹിച്ചിരുന്നിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മികച്ച മിനിമലിസ്റ്റിക് സൈക്കോളജിക് ത്രില്ലറായി ലവ് ഇന്നും നിലനിൽക്കുന്നു.
1: ഞാൻ മാറില്ല. എനിക്ക് ഇപ്പറയണ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? നീ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് പൊക്കോ. നീ പറ
2: അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നീ എന്നെ കൊല്ലാനും മടിക്കില്ല.

0: വിശ്വസിച്ച് നിന്റെ കൂടെ കിടക്കും. നീ മാറും.
1: ഇല്ല, ഞാൻ മാറില്ല. നീ പറഞ്ഞ എവിടെയെന്ന് വെച്ചാൽ തല്ലി നീ നിങ്ങ കൊല്ല്. ഇത്രയും കാലം കൂടെ ജീവിച്ചേന് നീനെ തല്ലി നിങ്ങ കൊല്ല്. കൊന്നിട്ട് നീ അവളുടെ കൂടെ പോക്കോ. ആ കൊല്ല്. നീ അവൾക്ക് വേണ്ടി എന്നോട് ഇതൊന്നും ചെയ്താ പോരാ. നിനക്ക് അവളെ ഇല്ലാണ്ട് പറ്റില്ല അല്ലേ? അവളെ വിളിക്കണോ ഞാൻ? അവിടെ കെട്ടിയവരെ വിളിക്കണോ ഞാൻ? പറയടാ, നിനക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കണേ. ഞാൻ എന്റെ കുഞ്ഞിന് ബാധ്യതയാണ്. നിങ്ങളെ കൊല്ലടാ.
2: ചുരുക്കത്തിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്നാണ് ലവ്. ഖാലിദ് റഹ്മാന്റെ അത്ഭുതപ്പെടുത്തുന്ന സംവിധാന മികവിനും മേക്കിങ്ങിനും അതോടൊപ്പം ദീപ്തിയായ മികച്ച പ്രകടനം പുറത്തെടുത്ത രജിഷ വിജയന്റെ അഭിനയത്തിനും വേണ്ടി മാത്രം ഈ ചിത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്.
3: ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊന്നു
0: സാർ.

അപ്പാർട്ട്മെന്റിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയുടെയും സസ്പെൻസിന്റെയും മുൾമുനയിൽ നിർത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ചിത്രമാണ് ലവ്. സാങ്കേതിക മികവ് കൊണ്ടും മികച്ച അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ടും OTT ലാൻഡ്സ്കേപ്പിൽ മലയാളി തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒരു ക്രാഫ്റ്റ്. ഈ സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടത്. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസുകളുടെ കഥയും വിശേഷങ്ങളുമൊക്കെയായി നമുക്ക് വീണ്ടും കേൾക്കാം ക്ലബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RG Sultana. അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ ദിവസം ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേട്ട് ഇതാ നമ്മുടെ ടേക്ക് എ ബ്രേക്കിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരത്തേക്ക് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് ഞാനെന്താ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. യെസ്, ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണം എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന കാര്യം നിങ്ങൾക്കറിയാവോ? അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നല്ലേ കേൾക്കാം. ഫ്രിഡ്ജിലെ ഭക്ഷണം എപ്പോഴും സുരക്ഷിതമാണോ അറിഞ്ഞിരിക്കാം ഓരോ ഭക്ഷണത്തിന്റെയും ഷെൽഫ് ലൈഫ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ ഓരോ വീട്ടിലും ഒഴിച്ചുകൂടാൻ ാവാത്ത ഉപകരണമായി റെഫ്രിജറേറ്ററുകൾ മാറിയിരിക്കുകയാണ്. ജോലിഭാരം കുറയ്ക്കാനും സമയം ലാഭിക്കാനുമായിട്ട് പാകം ചെയ്ത ഭക്ഷണവും ബാക്കി വന്ന വിഭവങ്ങളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് സാധാരണമാണ്. റെഫ്രിജറേറ്ററുകൾ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ഭക്ഷണ സാധനത്തിനും അതിന്റേതായിട്ടുള്ള കൃത്യമായ ഉപയോഗ കാലാവധിയുണ്ട്. ഈ സമയപരിധി കഴിഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വയറിളക്കം, ഭക്ഷ്യ വിഷബാധ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ ഏതെല്ലാം ഭക്ഷണങ്ങൾ എത്ര നാൾ ഫ്രിഡ്ജിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പാകം ചെയ്ത ഭക്ഷണവും പാലുൽപ്പന്നങ്ങളെയും പറ്റി പറയാനാണെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പാകം ചെയ്ത ഭക്ഷണം സാധാരണയായി 2-3 ദിവസം മാത്രമേ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം അവയിൽ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിളപ്പിച്ച പാൽ 2-3 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഉചിതം. അതേസമയം കവർ പൊട്ടിച്ച പാക്കറ്റ് പാൽ 2 ദിവസത്തിൽ കൂടുതൽ വെക്കരുത്. ഫ്രഷ് തൈരാണെങ്കിലോ 4-5 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നാൽ അമിതമായ പുളിപ്പോ അസാധാരണമായിട്ടുള്ള ഗന്ധമോ അനുഭവപ്പെട്ടാൽ അത് ഉപയോഗിക്കാനേ പാടില്ല. ഇനി പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ, എല്ലാ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒരേ ആയുസ് അല്ല ഫ്രിഡ്ജിലുള്ളത്. 3-4 ദിവസത്തിൽ കൂടുതൽ ഇലക്കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. കാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ തുടങ്ങിയവ 5-7 ദിവസം വരെ സുരക്ഷിതമായിട്ടിരിക്കും. ആപ്പിൾ, പിയർ എന്നിവ 1-2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. എന്നാൽ മുന്തിരി, സ്ട്രോബെറി തുടങ്ങിയവ 3-5 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. കൂടാതെ പഴങ്ങൾ മുറിച്ചു വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ വായുവിൽ നിന്നുള്ള അണുബാധയ്ക്ക് സാധ്യത ഏറെയാണ്. ഇനി നോൺ വെജിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ, മത്സ്യ മാംസാദികൾ സൂക്ഷിക്കുമ്പോൾ കടുത്ത ജാഗ്രത പുലർത്തണം. പച്ചമുട്ട 3-5 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതേസമയം പുഴുങ്ങിയ മുട്ട 2-3 ദിവസം വരെ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. ചിക്കൻ 1-2 ദിവസം വരെയും മത്സ്യം പരമാവധി 24 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവൂ. ഇനി അരി, ചപ്പാത്തി, പരിപ്പ് വർഗ്ഗങ്ങളുടെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ, ധാന്യങ്ങൾ പാകം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ, വേവിച്ച ചോറിന്റെ കാര്യം പറയാനാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം. ഇനി ചപ്പാത്തി ആണെങ്കിലോ ഉണ്ടാക്കി 12-14 മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് നല്ലത്. കൂടുതൽ സമയം വെച്ചാൽ ഇവയിലെ പോഷക ഗുണം നഷ്ടപ്പെടും. ഇനിയിപ്പോ ബ്രെഡ് ആണെങ്കിൽ 5-7 ദിവസം വരെ ഇരിക്കുമെങ്കിലും ദിവസങ്ങൾ കഴിയും തോറും ഇതിന്റെ രുചിയും ഗുണനിലവാരവും കുറയും. ഇനി ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില തെറ്റുകളുണ്ട്. ചൂടുള്ള ഭക്ഷണം നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഫ്രിഡ്ജിലെ താപനില ഉയർത്തുകയും മറ്റു ഭക്ഷണങ്ങൾ കേടാകാൻ കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ പാകം ചെയ്ത വിഭവങ്ങളും അല്ലാത്ത ഭക്ഷണങ്ങളും അടുത്തടുത്ത് വെക്കാതെ വെവ്വേറെ തട്ടുകളിൽ സൂക്ഷിക്കുക. ഇനി ഭക്ഷണം എപ്പോഴും കാറ്റ് കടക്കാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുക. അടുത്തതായിട്ട്, ഫ്രിഡ്ജിന്റെ താപനില എപ്പോഴും 3°C മുതൽ 4°C വരെ ആയി ക്രമീകരിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട്, ഭക്ഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദുർഗന്ധമോ നിറം മാറ്റമോ പൂപ്പലോ കണ്ടാല് അത് ഒട്ടും വൈകാതെ തന്നെ എടുത്ത് കളയുക. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: വെൽക്കം ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. ഒരു സോളോ ട്രിപ്പ് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണോ എങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങൾ അതിന് ബെസ്റ്റാണ്. ഏതൊക്കെയാണെന്നൊക്കെ അല്ലേ കേൾക്കാം. നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും പരിചിതമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്നും മാറി തനിച്ചൊരു യാത്ര പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ചില സമയങ്ങളിൽ അത് വളരെ ആവശ്യമായി തോന്നുകയും ചെയ്യും. പുതിയ സ്ഥലങ്ങളും മനുഷ്യരെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഏകാന്ത യാത്രകൾ വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഓരോരുത്തർക്കും സമ്മാനിക്കാം. സ്വയം കണ്ടെത്താനും പൂർണ്ണമായി മനസ്സിലാക്കാനുമുള്ള പരീക്ഷണങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ. തനിയെയുള്ള യാത്രകളിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും സ്വയമാണ് തീരുമാനം എടുക്കേണ്ടത്. എങ്ങനെ പോകണം, എവിടേക്ക് പോകണം, എന്ത് കഴിക്കണം, ആരോടൊക്കെ സംസാരിക്കണം എന്നതെല്ലാം സ്വന്തം തീരുമാനങ്ങളായിരിക്കും. തനിച്ചുള്ള ഓരോ യാത്രകളും സ്വതന്ത്രമായി നമ്മളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിർബന്ധിതമാക്കുന്നുണ്ട്. സോളോ യാത്ര ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ പോകാൻ പറ്റിയ മൂന്ന് രാജ്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജപ്പാൻ, വിയറ്റ്നാം ആൻഡ് തായ്ലാന്റ്. ജപ്പാനെ പറ്റി പറയാനാണെങ്കിൽ മൗണ്ട് ഫുജി കാണുന്നതും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെ വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും. മലയോര ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും രാത്രികാലങ്ങളിൽ നഗരങ്ങൾ കാണുന്നതും വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഓരോ സഞ്ചാരികൾക്കും നൽകുക. ജപ്പാനിലെ മറ്റൊരു പ്രധാന ആകർഷണം ഭക്ഷണമാണ്. റാമൻ, സുഷി, ടക്കോയാക്കി, ഒക്കോനോമിയാവാക്കി, മാച്ച ഡെസേർട്സ് എന്നിങ്ങനെ നിർബന്ധമായിട്ടും പരീക്ഷിച്ചു നോക്കേണ്ട നിരവധി വിഭവങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം തനിയെ യാത്ര ചെയ്യുന്നവർ പൊതുഗതാഗതത്തെ കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിന് പണം കൈവശം കരുതണം. പ്രാദേശിക ആചാരങ്ങളെ ആദരവോടെ കാണുക. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായിട്ട് ആപ്പുകൾ ഫോണിൽ കരുതുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വിയറ്റ്നാമിലോട്ട് പോകാനാണെങ്കിൽ ഏകദേശം 15 ദിവസത്തോളം നിങ്ങൾ ഈ ഒരു രാജ്യത്തിൽ ചിലവഴിക്കാനായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നൽകും. വിയറ്റ്നാം സന്ദർശിക്കുന്നവർ ഹോലാങ് ബേ സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഹനോയി, ഹാലോങ് ബേ, നിൻബിൻ, ഹോയിയാൻ, ഹോച്ചിൻമിൻ സിറ്റി എന്നിവയും വിയറ്റ്നാമിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാജിയാങ് ലൂപ്പ്, ഫോങ്ന ഗുഹകൾ, ഡാനങ് ബീച്ച്, സാപ്പ പർവ്വത നിരകൾ എന്നിവയും വിയറ്റ്നാമിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോബാൻ, മീ എഗ് കോഫി, ബൻഷ, വിയറ്റ്നാമീസ് കോഫി എന്നിവയെല്ലാം തീർച്ചയായിട്ടും രുചിച്ചു നോക്കേണ്ട വിഭവങ്ങളിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പ്രാദേശിക ട്രെയിനുകൾ, സ്ലീപ്പർ ബസ്സുകൾ, മോട്ടോർ ബൈക്കുകൾ എന്നിവ വിയറ്റ്നാമിൽ സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന മാർഗങ്ങളുമാണ്. സോ ഈ ഒരു സോളോ ട്രിപ്പിൽ വിയറ്റ്നാം എന്തുകൊണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ആൻഡ് അടുത്തതായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തായ്ലൻഡ്. ഒരു രാത്രിക്ക് $7-$8 നിരക്കിൽ ഹോസ്റ്റലുകൾ ഈ തായ്ലൻഡിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണവും വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് ആളുകൾക്ക് നൽകുന്നത്. തായ്ലൻഡിൽ പോയാൽ നിർബന്ധമായിട്ടും രുചിച്ചു നോക്കേണ്ട ഒന്നാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അതുപോലെ തന്നെ പാട്ടായി, ടോമിയം തായ് കറീസ്, ഫ്രഷ് ഫ്രൂട്ട് ഷെയ്ക്സ് എന്നിവയാണ് തായ്ലാന്റിൽ നിന്ന് രുചിച്ചു നോക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. പ്രാദേശിക ഭക്ഷണങ്ങൾ വില കുറഞ്ഞ് ഇവിടെ ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ യാത്രകൾക്കായിട്ട് രാത്രികളിലെ ബസ്സുകളെ ആശ്രയിക്കാം. ബാങ്കോക്ക്, ചിയാങ് മൈ, ക്രാബി ഫുക്കറ്റ്, കോ സമോയി എന്നിവയാണ് നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. ദ്വീപുകൾ സന്ദർശിക്കൽ, ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര, രാത്രി മാർക്കറ്റ്, തെരുവ് ഭക്ഷണങ്ങൾ ആസ്വദിക്കുക, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കാണുക എന്നിവയ്ക്കെല്ലാം സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നിരവധി യാത്രികരാണ് ഈ തായ്ലൻഡിനെ ആശ്രയിച്ച് ഇങ്ങടേക്ക് വരാറ്. അതുകൊണ്ട് തന്നെ മറ്റ് സഞ്ചാരികളെ കണ്ടുമുട്ടാനും സൗഹൃദത്തിലാകാനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തായ്ലൻഡ്. സോ ഈച്ച് ആൻഡ് എവറി യാത്രകൾ നമുക്ക് മെമ്മറബിൾ ആക്കാന്നൊക്കെ ഉള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇനി നെക്സ്റ്റ് ടൈം ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ മൂന്ന് സ്ഥലവും മറക്കരുത് കേട്ടോ. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. ഫോണിൽ ഫുൾ സിഗ്നലോടുകൂടി സിഗ്നൽ, 5G സിംബലും ഉണ്ട്. പക്ഷെ ഇന്റർനെറ്റിന് സ്പീഡില്ല. കാരണം എന്താന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ ഫോണിൽ എപ്പോഴും 5G സിഗ്നൽ കാണിക്കും. അതുകൊണ്ടാണ് HD സിനിമ കാണാനും ഡൗൺലോഡ് ചെയ്യാനും തുടങ്ങുക. പക്ഷെ 3G പോലും സ്പീഡ് ഇല്ലാതെ നിരാശയിലാകും. ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിരവധി ആളുകൾ നമുക്കൊപ്പം ഉണ്ട് കേട്ടോ. 5G നെറ്റ്വർക്കുകളുടെ പേരിൽ ടെലികോം കമ്പനികൾ പറ്റിക്കുകയാണോ? ഫോണിൽ സിമ്പിൾ ഉണ്ടായിട്ടും ഇന്റർനെറ്റ് ലഭിക്കാത്തത് എന്താണ്? 5G ഉണ്ടെങ്കിലും സ്പീഡ് ലഭിക്കാത്തതിന് പിന്നില് നിരവധി കാരണങ്ങളാണുള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, നമ്മുടെ ഫോണിൽ കാണുന്ന 5G ഒരു കബളിപ്പിക്കലാണോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുക. ഫോണിൽ 5G സിമ്പിൾ കാണിക്കുന്ന കേസുകളില് ഏകദേശം 40% ഫോണുകൾ പ്രവർത്തിക്കുന്നത് പഴയ 4G കണക്ഷനിലാണ്. ലണ്ടൻ, ബിർമിംഗ്ഹാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 4 പ്രധാന നെറ്റ്വർക്കുകളിൽ നടത്തിയ 11,000 ടെസ്റ്റുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഉയർന്ന വേഗത്തിലുള്ള ആക്റ്റീവ് ലിങ്ക് ഉണ്ടെന്നതിലല്ല, മറിച്ച് ആ പ്രദേശത്ത് 5G സിഗ്നലിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കാണിക്കാൻ മാത്രമാണ് പല ഉപകരണങ്ങളും 5G ലോഗോ കാണിക്കുന്നത്. കൂടുതൽ പണം നൽകി 5G പ്ലാനുകൾ എടുക്കുന്ന ഉപയോക്താക്കൾക്ക് പലപ്പോഴും വാഗ്ദാനം ചെയ്ത് വേഗത ലഭിക്കുന്നില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 5G പ്ലാനുകളിൽ പോലും വേഗം കുറയുമ്പോൾ ഫോൺ തനിയെ 4G മാറുന്നതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ. ഇനി സിഗ്നൽ ഉണ്ടായിട്ടും ഇന്റർനെറ്റ് കിട്ടാത്തതിന്റെ പ്രധാന കാരണങ്ങൾ എന്താന്ന് ചോദിച്ചാല്, ആദ്യത്തേത് നമ്മുടെ ഫോണിൽ 5G സിമ്പിൾ കാണിച്ചിട്ടും ഇന്റർനെറ്റ് പ്രവർത്തിക്കാതിരിക്കാൻ മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൂടിയുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ ഒരേ ടവറിലേക്ക് 1,000,000 ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ ശക്തമായ സിഗ്നൽ ഉണ്ടെങ്കിലും വേഗം ലഭിക്കാതെ വരാം. അതുപോലെ തന്നെ ബില്ലിംഗ് പ്രശ്നങ്ങൾ, ഡാറ്റ ലിമിറ്റ് തീരൽ, അല്ലെങ്കിൽ അക്കൗണ്ട് പ്രൊവിഷനിങ് പിഴവുകൾ കാരണം കണക്ടിവിറ്റി തടസ്സപ്പെടാം. അതുപോലെ തന്നെ VPN അല്ലെങ്കിൽ ആപ്പുകൾ, ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന VPN സർവീസുകളോ സെക്യൂരിറ്റി ആപ്പുകളോ ചിലപ്പോൾ ഇന്റർനെറ്റ് ട്രാഫിക് തടസ്സപ്പെടുത്താറുണ്ട്. തെറ്റായ APN സെറ്റിംഗ്സും അതിന് കാരണമായേക്കാം. ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോണിൽ ഫുൾ 5G സിഗ്നൽ ഉണ്ടായിട്ടും ഇന്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതങ്ങ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഫോണിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഓഫ് ചെയ്യുക. ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ആക്റ്റീവ് ആയിട്ടുള്ള VPN സർവീസുകൾ താൽക്കാലികമായി ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഫോണിന്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ APN സെറ്റിംഗ്സ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ കാരിയറുമായിട്ട് ബന്ധപ്പെടുക. ഫോണിലെ ഒരു സിമ്പിൾ മാത്രം കണ്ട് പ്രതീക്ഷിക്കുന്ന വേഗം ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ചെറിയൊരു ട്രബിൾ ഷൂട്ടിങ്ങിലൂടെയോ യഥാർത്ഥ നെറ്റ്വർക്ക് അവസ്ഥ മനസ്സിലാക്കിയോ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ, സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

മനുഷ്യന് ഫാക്ട് ചെക്കിംഗ് വേണമെന്ന് ഗൂഗിൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പുതിയ സെർച്ച് ഗൈഡ് ലൈനുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നവർക്കായിട്ട് ഗൂഗിൾ തങ്ങളുടെ സെർച്ച് ഗൈഡ് ലൈനുകളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. AI വഴി തയ്യാറാക്കുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അവ പൂർണ്ണമായും മാനുവലായി ഫാക്ട് ചെക്ക് ചെയ്ത് സത്യസന്ധത ഉറപ്പുവരുത്തണമെന്ന് ഗൂഗിൾ പുതിയ ഡോക്യുമെന്റിൽ വ്യക്തമാക്കുന്നുണ്ട്. വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും ഒറിജിനൽ ഉള്ളടക്കങ്ങൾക്ക് കടന്നു നൽകാനും ജനറേറ്റീവ് AI സഹായകരമാണെങ്കിലും AI ടൂളുകൾ വഴി വൻതോതിൽ പേജുകൾ നിർമ്മിക്കുന്നത് ഗൂഗിളിന്റെ സ്കെയിൽഡ് കണ്ടന്റ് അബ്യൂസ് സ്പാം നയങ്ങളുടെ ലംഘനമാകുമെന്നും ഗൂഗിൾ വ്യക്തമാക്കുന്നുണ്ട്. വെബ്സൈറ്റിലെ കണ്ടന്റുകൾ സെർച്ച് എസൻഷ്യൽസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സെർച്ച് ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈനുകൾ പരിശോധിച്ച് ഉപകാരപ്പെടുമെന്നും ഗൂഗിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ജനറേറ്റീവ് മോഡലുകൾ വസ്തുതകൾ ശേഖരിക്കുന്നതിന് പകരം ട്രെയിനിങ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വാക്കുകൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് കാരണം AI ഔട്ട്പുട്ടുകളിൽ തെറ്റായ വിവരങ്ങളോ സാങ്കല്പിക വിവരങ്ങളോ കടന്നുകൂടാൻ വലിയ സാധ്യതയുണ്ട്. അതിനാൽ AI നിർമ്മിത ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അവ കൃത്യമാണോ എന്ന് മാനുവലായി ഫാക്ട് ചെക്ക് ചെയ്ത് പരിശോധിക്കുന്നത് അതീവ പ്രധാനമാണ്. ഗൂഗിൾ പുതിയ ഡോക്യുമെന്റിൽ അടിവരയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇത്. ഇനി ലേഖനങ്ങൾക്ക് പുറമെ മെറ്റാ ഡിസ്ക്രിപ്ഷനുകൾ, സ്ട്രക്ചേർഡ് ഡാറ്റ, ഇമേജ് ഓൾട്ട് ടെക്സ്റ്റുകൾ എന്നിവയ്ക്കും ഈ കർശന പരിശോധന ബാധകമാണ്. വായനക്കാർക്ക് കൃത്യമായ പശ്ചാത്തലം നൽകുന്നതിനായിട്ട് ഉള്ളടക്കം എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമാക്കുന്നത് നന്നായിരിക്കുമെന്നും ഗൂഗിൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI കണ്ടന്റുകളുടെ ഗുണനിലവാരമില്ലായ്മയും തെറ്റായ വിവരങ്ങളും തടയുന്നതിനായിട്ട് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സ്പാം അപ്ഡേറ്റുകൾ ലക്ഷ്യമിടുന്നത് ഇതിനെയാണോ എന്ന സംശയവും ടെക് ലോകത്ത് ഇതിനകം ഉയർന്നിട്ടുണ്ട്. AI ടൂളുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ മേൽനോട്ടവും കൃത്യമായ ഫാക്ട് ചെക്കിംഗും ഇല്ലാതെ കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് സെർച്ച് റാങ്കിങ്ങിനെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പാണ് ഗൂഗിൾ നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട്.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. 5G കാലത്തും 4G ഫോണുകൾക്ക് ആവശ്യക്കാർ കൂടുന്നുണ്ട്. സ്മാർട്ട് ഫോൺ വിപണിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നല്ലേ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ 4G നിന്ന് 5G മാറ്റത്തിൽ പുതിയൊരു വഴിത്തിരിവ് പ്രകടമാകുന്നതായിട്ട് കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് 5G നെറ്റ്വർക്കുകളും സബ്സ്ക്രിപ്ഷനുകളും അതിവേഗം വളരുമ്പോൾ നിർമ്മാണ ചെലവിലുണ്ടായ വർധനവ് കാരണം ബജറ്റ് വിഭാഗത്തിൽ 4G സ്മാർട്ട് ഫോണുകൾക്ക് വീണ്ടും സ്വീകാര്യതയേറുകയാണ്. മൊത്തത്തിലുള്ള വിപണിയിൽ ഇടിവുണ്ടാകുമ്പോഴും 2026 ഇന്ത്യയിലെ 4G സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ 3% വാർഷിക വളർച്ച ഉണ്ടാകുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. വിപണിയിലെ മൊത്തത്തിലുള്ള 4G ഫോണുകളുടെ പങ്കെന്ന് പറയുന്നത് 2025 11% നിന്ന് 2026 13% 2027 15% ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മെമ്മറി ഉൾപ്പെടെയുള്ള സ്മാർട്ട് ഫോൺ ഘടകങ്ങളുടെ വിലയിലുണ്ടായ വൻ വർധനവാണ് 5G ഫോണുകളുടെ വില ഉയരാൻ കാരണം. 2026 രണ്ടാം പാദത്തിൽ ബജറ്റ് സ്മാർട്ട് ഫോൺ മെമ്മറി വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 15,000 രൂപയിൽ താഴെയുള്ള ഫോണുകളുടെ ഉൽപ്പാദന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. മികച്ച ഫീച്ചറുകളും കുറഞ്ഞ വിലയും ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്കായിട്ട് 10,000 മുതൽ 20,000 രൂപ വിലയുള്ള മിഡ് റേഞ്ച് വിഭാഗത്തിലേക്ക് 4G മോഡലുകൾ തിരിച്ചെത്തുന്നുണ്ട്. ഈ നിലവാരത്തില് 4G ഫോണുകൾ അവതരിപ്പിക്കുന്ന കമ്പനികളുടെ എണ്ണം 2025 രണ്ടിൽ നിന്ന് 2026 ആയപ്പോൾ 12 ഉയർന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ 5G അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോക്താക്കളുടെ എണ്ണവും അതിവേഗം വളരുന്നുണ്ടെങ്കിലും February 2026 കണക്കുകൾ പ്രകാരം 99.9% ജില്ലകളിലും 5G ലഭ്യമാണ്. വിലക്കുറവുള്ള മികച്ച ഫോണുകൾ തേടുന്ന ഉപയോക്താക്കളുടെ താല്പര്യമാണ് നിലവിൽ 4G വിപണിക്ക് കരുത്താകുന്നത്. എറിക്സൺ റിപ്പോർട്ട് പ്രകാരം 2025 അവസാനത്തോടെ ഇന്ത്യയിലെ 4G സബ്സ്ക്രിപ്ഷനുകൾ 430 ദശലക്ഷ കണക്കിലെത്തിയിരിക്കുകയാണ്. അതായത് 5G ആണ് ട്രെൻഡിംഗ് എങ്കിലും 4G ആളുകളുടെ കണ്ണ് ഇപ്പോഴും പോകുന്നുണ്ടെന്ന് സാരം. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ, സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നക്ഷത്രങ്ങളെ പ്രണയിക്കുന്നവർക്കായിട്ട് ദാ ഒരു രാത്രി യാത്ര എന്താണെന്നല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. കൂടുതൽ ഇരുണ്ട രാത്രിയുള്ള പ്രദേശത്തേക്ക് രാത്രിയുടെയും ആകാശത്തിന്റെയും സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് യാത്ര പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കൃത്രിമ വെളിച്ചങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നക്ഷത്രങ്ങളും നമ്മളും മാത്രമുള്ളൊരു മായിക ലോകം തീർക്കും ഇത്തരം യാത്രകൾ. ലോകത്തെ ഏറ്റവും ഇരുണ്ട രാജ്യങ്ങളുടെ പട്ടിക വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട്. രാത്രി യാത്രകൾ വേറെ ലെവലിലുള്ള രാജ്യങ്ങള് ഏതൊക്കെയാണെന്ന് നമുക്കിനി കേൾക്കാം. ആദ്യത്തേതാണ് വത്തിക്കാൻ സിറ്റി. 1000 പേർക്ക് എത്രത്തോളം പ്രകാശം എന്ന തോതിന്റെ അടിസ്ഥാനത്തിലാണ് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 1000 പേർക്ക് 527.9 റേഡിയൻസ് എന്നതാണ് വത്തിക്കാൻ സിറ്റിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പ്രകാശമാനമായ തോത്. ആകെ 500 പേരോളമാണ് ഈ കൊച്ചു രാജ്യത്തിന്റെ ജനസംഖ്യ എന്നതും ഈ വ്യത്യസ്ത പട്ടികയിൽ ഇടം നേടാൻ വത്തിക്കാൻ സിറ്റിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഖത്തർ. 1000 പേർക്ക് 429.4 എന്ന റേഡിയൻസ് തോതാണ് ഖത്തറിലുള്ളത്. ഇവിടുത്തെ വിശാലമായ മരുഭൂമികൾ രാത്രി യാത്രകളിൽ കൗതുകം നിറയ്ക്കും. യുനെസ്കോ അംഗീകാരമുള്ള ഖോർ അൽ അദൈദിലെ രാത്രികാല നക്ഷത്ര കാഴ്ചകളും മനോഹരമാണ്. അസ്തമയത്തിന് ശേഷമുള്ള മരുഭൂമി യാത്രകളിൽ നക്ഷത്ര നിരീക്ഷണത്തിനൊപ്പം ഒട്ടക സവാരിയും ക്യാമ്പ് ഫയറും ഡിന്നറും മരുഭൂമിയിലെ രാത്രികാല താമസവും കൂടിയായാൽ സമ്പൂർണ്ണ രാത്രി യാത്ര പാക്കേജായി ഖത്തർ യാത്രയെ മാറ്റാനാവും. മറ്റൊന്നാണ് സൗദി അറേബ്യ. 1000 പേർക്ക് 267.1 റേഡിയൻസ് എന്ന തോതാണ് സൗദി അറേബ്യയിലുള്ളത്. രാത്രി ആകാശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അതിവിശാലമായ മരുഭൂമികളാണ് സൗദിയുടെ സവിശേഷത. മരുഭൂമിയിലൂടെയുള്ള ഡൈവിങ്ങിനും ക്യാമ്പിങ്ങിനുമെല്ലാം അവസരമുണ്ട്. അസമയത്തിന്റെ മായിക സൗന്ദര്യത്തിനൊപ്പം കഷ്ത എന്നറിയപ്പെടുന്ന പരമ്പരാഗത കൂട്ടായ്മകൾ കൂടി ചേരുന്നതാണ് സൗദിയിലെ മരുഭൂമി യാത്രകളുടെ അനുഭവം. അടുത്തതാണ് ലിബിയ. 1000 പേർക്ക് 229.8 റേഡിയൻസ് നിരക്കോടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ലിബിയ. ഭൂരിഭാഗം പ്രദേശവും സഹാറ മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ലിബിയയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ശ്രദ്ധേയമാണ്. അപ്പോഴും ലിബിയയിലേക്ക് യാത്ര തിരിക്കും മുൻപ് പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളും യാത്രാ മുന്നറിയിപ്പുകളും കൂടി കണക്കിലെടുക്കുന്നത് ഉചിതമായിരിക്കും. ആൻഡ് ലാസ്റ്റ് പ്ലേസ് ആണ് ഒമാൻ. 1000 പേർക്ക് 226.6 റേഡിയൻസ് നിരക്കോടെ 5ാം സ്ഥാനത്താണ് ഒമാൻ വന്നിരിക്കുന്നത്. മരുഭൂമിയിലെ രാത്രികളെ കുറിച്ചുള്ള കഥകൾക്ക് പ്രകൃതിദത്തമായി ഏറ്റവും അനുയോജ്യമായ നാട് കൂടിയാണിത്. വിശാലമായ മരുഭൂമിയും കുന്നിൻ നിരകളും നീണ്ട കടൽ തീരവും താരതമ്യേന സുഖകരമായ കാലാവസ്ഥയും എല്ലാം ഒമാനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ട.

0: ஸ்ரேயா எஃப்எம் 90. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: കയ്യിലെ 1499 രൂപ എടുക്കാറുണ്ടോ? എങ്കിൽ ഇതാ ഒരു 4G ഫോൺ. 6 മാസം സൗജന്യ കണക്ടിവിറ്റിയും പ്രതിമാസം 14 GB ഡാറ്റയും. എങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ അല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ജിയോയുടെ 10th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ജിയോ ഭാരത് 4G ഫീച്ചർ ഫോണുകൾക്ക് പ്രത്യേക ആനിവേഴ്സറി ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്സവ കാലത്ത് 2G ഉപയോക്താക്കൾക്ക് 4G മാറുന്നത് കൂടുതൽ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിമിത ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓഫർ പ്രകാരം യോഗ്യരായ ഉപഭോക്താക്കൾക്ക് 1499 ജിയോ ഭാരത് 4G ഫോൺ ലഭിക്കും. ഇതോടൊപ്പം 6 മാസത്തെ കണക്ടിവിറ്റി ആനുകൂല്യങ്ങളും ലഭിക്കും. പ്രതിമാസം 14 GB ഡാറ്റയും അൺലിമിറ്റഡ് HD വോയിസ് കോളിംഗും ഉൾപ്പെടുന്നതാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ. നിലവിൽ 2G ഉപയോക്താക്കൾക്ക് പ്രതിമാസം ഏകദേശം 199 രൂപ റീചാർജ് ചെലവാകുന്നുവെന്നാണ് വിലയിരുത്തൽ വരുന്നത്. 6 മാസത്തേക്ക് കണക്ടിവിറ്റിക്കായിട്ട് ഏകദേശം 1200 രൂപ ചെലവാകും. ജിയോ ഭാരത് ആനിവേഴ്സറി ഓഫറിൽ 1499

99 ഫോൺ ലഭിക്കുന്നതിനൊപ്പം 6 മാസത്തെ കണക്ടിവിറ്റി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനാൽ 2G ഫോണിൽ നിന്ന് 4G ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചെലവ് 299 ആയിട്ട് വരും. കോളിംഗും മെസ്സേജ് അയക്കുന്നതിനും ഒക്കെ പുറമെയായിട്ട് ഈ ഒരു ഫോണിൽ വിവിധ ഡിജിറ്റൽ സേവനങ്ങള് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ജിയോ ഭാരത് ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ജിയോ ടിവി വഴി 500+ ടിവി ചാനലുകൾ, ജിയോ ഹോട്ട്സ്റ്റാർ വഴി ലൈവ് ക്രിക്കറ്റ്, സിനിമകൾ, വിനോദ പരിപാടികൾ എന്നിവയും സംഗീതം ഉള്ളടക്കവും ലഭിക്കും. അടുത്തത് ജിയോ പേ വഴി UPI പേയ്മെന്റുകൾ എല്ലാം നടത്താം. പേയ്മെന്റ് അലേർട്ടുകളും സൗണ്ട് ബോക്സ് സൗകര്യവും ലഭ്യമാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സുരക്ഷിതമായ കോളിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ജിയോ സേഫ്റ്റി ഷീൽഡും ലൊക്കേഷൻ മോണിറ്ററിംഗ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിമിത കാലത്തേക്കാണ് ഓഫർ ലഭ്യമാകുക. ഓഫറിന്റെ ബാധകമായ നിബന്ധനകളും വ്യവസ്ഥകളും ജിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ ഒരു ഫോണൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നവർ ഈ 1499 രൂപയുടെ ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്ക് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഒരുപക്ഷെ നമ്മളിൽ പലരും ലൈഫിൽ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഓടുന്നുണ്ട് അല്ലേ? ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നറിയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വിങ്ങ്, അത് മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരി കാണാൻ വേണ്ടി സ്വന്തം സങ്കടങ്ങളെയും ഇഷ്ടങ്ങളെയും നമ്മൾ എത്രയോ തവണ ഉള്ളിലൊതുക്കിയിരിക്കുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഓട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ടോ എന്ന്? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ അറിയാതെ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി, അതായത് നമ്മൾ ആരാണെന്നുള്ള ആ ഒരു സത്യം നഷ്ടപ്പെട്ട് തുടങ്ങും. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവർക്കിഷ്ടമുള്ള വസ്ത്രം, അവർക്കിഷ്ടമുള്ള ചിരി, അങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ അളവുകോലുകൾക്കനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കും. പക്ഷേ ഒരു ദിവസം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ കാണുന്ന രൂപത്തോട് നമ്മൾ ചോദിക്കും, ഇത് ശരിക്കും ഞാനാണോ? മറ്റുള്ളവരുടെ കൈയ്യടി നേടാൻ വേണ്ടി നമ്മൾ അഭിനയിച്ചു തീർക്കുന്ന ഈ ലൈഫിൽ ശരിക്കും നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാ ഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ സമ്മതം ആഗ്രഹിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം നോ എന്ന വാക്ക് കേൾക്കാനുള്ള ഭയമാണ്. ആരെങ്കിലും നമ്മളെ തള്ളിക്കളയുമോ, അല്ലെങ്കിൽ നമ്മൾ കാരണം ആരുടെയെങ്കിലും മനസ്സ് വിഷമിക്കുമോ എന്ന ചിന്ത നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഒരുപക്ഷെ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊട്ടും സമയമില്ലാത്ത അവസ്ഥയായിരിക്കും. എങ്കിലും ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്താൽ അവർ നമ്മളെ വെറുക്കുമെന്നാണ്. ആ ഒരൊറ്റ പേടി കാരണം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ അടിയറവ് വെക്കുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിശാഗന്ധിയിൽ പറയുന്നത്. ഈ ഒരു പ്രകൃതം ശരിക്കും നമ്മളെ മാനസികമായി എത്രത്തോളം തളർത്തുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒഴിഞ്ഞ ഒരു പാത്രത്തിൽ നിന്ന് എത്രയെന്ന് വെച്ചാണ് മറ്റുള്ളവർക്ക് ദാഹശലം പകരാൻ കഴിയുക? എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് താങ്ങാകാനും നമ്മളുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് തളർന്നു വീഴുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരുമ്പോൾ, ഈ പറഞ്ഞ എല്ലാവരും നമുക്ക് ചുറ്റും കാണുമോ? പലപ്പോഴും ഇല്ല എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഈ ഒറ്റപ്പെടലുകൾ വലിയൊരു ശൂന്യതയാണ് മനസ്സിലുണ്ടാക്കുന്നത്. എനിക്കും ഒരു മനസ്സുണ്ട്, എനിക്കും സങ്കടം വരും എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. നമ്മൾ എത്ര തന്നെ നമ്മെ സ്നേഹിച്ചാലും എത്ര തന്നെ നന്മ ചെയ്താലും നമ്മളിൽ കുറ്റങ്ങൾ മാത്രം കാണുന്ന ചില മനുഷ്യരുണ്ടാവും. അത് അവരുടെ പ്രശ്നമാണ്, ഒരിക്കലും നമ്മുടെയല്ല. പഴുത്ത മാമ്പഴത്തിന് എത്രത്തോളം മധുരമുണ്ടെങ്കിലും മാമ്പഴം ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അത് കൊടുത്താൽ അയാൾക്കത് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് മനുഷ്യരും. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ നമ്മുടെ കുറവുകളോടെ തന്നെ നമ്മെ ചേർത്ത് പിടിക്കും. അവർക്ക് മുന്നിൽ നമ്മൾ അഭിനയിക്കേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നോ അഥവാ ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരാളോട് നമ്മളില്ല എന്ന് പറയുന്നത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു സ്നേഹമാണ്, ആദരമാണ്. നമ്മുടെ സമയത്തിനും നമ്മുടെ ഊർജത്തിനും നമ്മൾ തന്നെ ഒരു വില കൊടുക്കണം. ഒരു പരിധിവരെ എല്ലാവർക്കും സഹായം ചെയ്യുന്നതും സ്നേഹം കൊടുക്കുന്നതും നല്ലത് തന്നെ. പക്ഷേ അത് നമ്മളെ തന്നെ നശിപ്പിച്ച് കൊണ്ടാകരുത്. ചില അതിരുകൾ നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ആ അതിരുകൾ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം ഒന്നേയുള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കാനുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങളാകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെന്ന് വരാം. നിങ്ങളുടെ തീരുമാനങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. സാരമില്ല, എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന, നിങ്ങളുടെ കുറവുകളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അങ്ങനെയാവുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.